ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര. വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 20-ന്റെ സമതല ഭൂമികകളിലാണ്. 1919 ജൂലൈ 20 എവറസ്റ്റ് കൊടുമുടിയുടെ ഉന്നത ശൃംഗത്തിൽ നേപ്പാളിയായ ടെൻസിംഗ് നോർഗയോടൊപ്പം ആദ്യമായി കാലുകുത്തി ചരിത്രം സൃഷ്ടിച്ച ന്യൂസിലൻഡുകാരനായ പർവ്വതാരോഹകൻ എഡ്മണ്ട് ഹില്ലാരി ഭൂജാതനായിരിക്കുന്നു. 1976 ജൂലൈ 20 നാസയുടെ വൈക്കിംഗ് 1 ചൊവ്വയിൽ ദേ ഇറങ്ങിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കെട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൗട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൗട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൗട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

കൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെയും സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, IT അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തു പറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നുവരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വില മതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് പി പത്മരാജൻ എഴുതിയ ഗർഭപാത്രങ്ങൾക്കുള്ളിൽ ശവങ്ങൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. നിസ്സഹായനായി തലകീഴായി ബന്ധിതമായ ശരീരത്തോടെ ചലനമറ്റ കൈകാലുകളോടെ ഗർഭപാത്രത്തിന്റെ അന്ധകാരാവൃതമായ തണുപ്പിൽ ദീപാകരൻ മാണ്ടുകിടന്നു. അവനു ചുറ്റും അവന്റെ മുകളിലും താഴെയും എല്ലായിടത്തും ശത്രുക്കൾ വളഞ്ഞുകിടന്നു. എന്തൊരു ദുരവസ്ഥയാണ് തനിക്ക് വന്നുപെട്ടിരിക്കുന്നത്. അയാൾ വേദനയോടെ ഓർത്തു. കാറ്റായി പൊടിയായി ജലബിന്ദുവായി പ്രകാശമായി വെളിച്ചമായി അലസമായി ചുറ്റിയടിച്ചുകൊണ്ടിരുന്ന തനിക്ക് ഇങ്ങനെയൊരു ഗതിയുണ്ടായല്ലോ. ആരാണ് തന്നെ തുറുങ്കിലടച്ചത് എന്ന് അയാൾക്കറിയില്ലായിരുന്നു. ആരായാലും അവർ തന്റെ ശത്രുക്കൾ തന്നെയാണ് എന്ന കാര്യം അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു കത്ത് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെയും ദിവാകരൻ ആശിച്ചു. എങ്കിൽ ചുറ്റിനും പൊതിഞ്ഞു നിൽക്കുന്ന ചുവരുകളിലൊന്നിൽ ഒരു ദ്വാരമിടാമായിരുന്നു. ആ ദ്വാരം തന്റെ രക്ഷാമാർഗമാക്കി വികസിപ്പിച്ചെടുക്കാമായിരുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ആ ദ്വാരത്തിൽ മാന്തി മാന്തി തനിക്ക് എന്തെങ്കിലും ഒരിക്കൽ അതുവഴി നൂണു ചാടാമായിരുന്നു. ദിവാകരന് ആശകൾ കൊടുത്ത ദൈവം ക്രൂരനായിരുന്നു. കാരണം കത്തിയും കൊടുത്ത് അദ്ദേഹം ആരെയും പറഞ്ഞയച്ചില്ല. കത്തി തരാത്ത ദൈവത്തോട് ആശകൾ തരിക കൂടി ചെയ്ത ദൈവത്തോട് ദിവാകരന് തീരാത്ത പക തോന്നി. ഇടയ്ക്കിടെ അയാൾ കണ്ണു തുറന്നു, ചെവി വട്ടം പിടിച്ചു. ശത്രുക്കൾ ജാഗ്രതയായി നിൽക്കുകയാണ്. തന്റെ തടവുമുറിയുടെ ഒരു കോണിൽ തനിക്കായി നീക്കിവെച്ചിട്ടുള്ള ഭക്ഷണം അയാൾ ആർത്തിയോടെ തിന്നു തീർത്തു. ഒരിക്കലും മോചനമില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചതാണ്. ആ ചിന്തയിൽ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുക കൂടി ചെയ്തതാണ്. നിരാശയുടെ പാതാളക്കുഴിയിൽ ദിവസങ്ങളുടെയും രാത്രികളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും കരിയിലകൾ പറന്നു വീഴുന്നതും പൊടിഞ്ഞ് തരിയാകുന്നതും ഖേദത്തോടുകൂടി നോക്കിക്കിടക്കാൻ അതുകൊണ്ട് സാധിക്കുകയും ചെയ്തതാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആശാരഹിതമായ കണ്ണുകൾ മെല്ലെ തുറന്നു നോക്കിയപ്പോൾ ചുറ്റുപാടുകൾ മാറിയിരിക്കുന്നതായി അയാൾക്ക് മനസ്സിലായി. തടവറ തുറന്നു കിടക്കുന്നു. കാവൽക്കാർ ആരുമില്ല. തനിക്കായി നീക്കിവെക്കാറുള്ള പതിവ് ഭക്ഷണം എവിടെയും കാണാനില്ല. ദിവാകരൻ വീണ്ടും ഉറക്കം പിടിച്ചു. വിശപ്പ് തല്ലി ഉണർത്തിയപ്പോൾ വീണ്ടും കണ്ണു തുറന്നു. ആർത്തിയോടെ എങ്ങും നോക്കി. ഇല്ല, തന്റെ ചട്ടി ഉണങ്ങി വരണ്ടിരിക്കുന്നു. ശത്രുക്കൾ പാപ്പരായിരിക്കുന്നു എന്നയാൾക്ക് മനസ്സിലായി. ഇനി അവർക്ക് ഒരു തടവു പുള്ളിയെ സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷിയില്ല. ദിവാകരനെ എങ്ങും പോകണമെന്നില്ലായിരുന്നു. ഈ തടവറയിൽ തന്നെ കിടന്ന് ജീവൻ ഒടുങ്ങിക്കൊള്ളട്ടെ. തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓജസ്സും ശക്തിയും മുഴുവൻ ശത്രുക്കൾ ഊറ്റിയെടുത്തിരിക്കുന്നു. ഇനി എന്ത് ജീവിതം? ദിവാകരൻ എങ്ങും പോകാൻ കൂട്ടാക്കിയില്ല. എങ്കിലും വിശപ്പ് മൂർധന്യത്തിലെത്തിയപ്പോൾ അയാൾ മുഷ്ടി ചുരുട്ടി എല്ലാ ശക്തിയും എടുത്ത് ഭിത്തികളിലിടിച്ചു. ആവുന്നത്ര ശബ്ദത്തിൽ ഉറക്കം നിലവിളിക്കാൻ നോക്കി. ശബ്ദം തൊണ്ടയ്ക്ക് നിന്ന് പതഞ്ഞുപറ്റി. തന്റെ വിളികേട്ട് വരാനും തനിക്ക് ഭക്ഷണം തരാനും ആരുമില്ലെന്ന ബോധം ദിവാകരനെ പരിഭ്രാന്തനാക്കി. എന്നാലും എന്നോട് ഈ വിധം ഒരു ക്രൂരത കാണിച്ചു കളഞ്ഞല്ലോ. അയാൾ ശത്രുക്കൾക്ക് കേൾക്കാൻ പാകത്തിൽ നിലവിളിച്ചുകൊണ്ട് കിടന്നു. സ്വതന്ത്രനായി സ്വച്ഛമായി അലഞ്ഞു നടന്നിരുന്ന എന്നെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടിപ്പോഴൊടുവിൽ ഭക്ഷണിക്കിടാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. തന്റെ രോദനങ്ങൾ ആരും കേൾക്കുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായത് വീണ്ടും കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ്. അത് മനസ്സിലായപ്പോൾ അയാൾ മെല്ലെ ഇഴയാൻ തുടങ്ങി. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു വാടിയ ശരീരം മുന്നോട്ട് ഇഴയാൻ വിസമ്മതിച്ചു. അയാൾക്ക് ഇഴയാൻ യാതൊരു താല്പര്യവും തോന്നിയില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും കോശങ്ങളിലൂടെ തീപോലെ പടർന്നു കയറുന്ന വിശപ്പിന്റെ ഭീകരത അയാളെ മുന്നോട്ട് ഉന്തിത്തള്ളിവിട്ടു. ഓരോ ഇഞ്ചും ഓരോ മൈലുകളായാണ് അയാൾക്ക് തോന്നിയത്. ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധവായു അയാളുടെ ബോധം പലപ്പോഴും കെടുത്തി. എന്നിട്ടും ജീവിക്കാനുള്ള പ്രേരണ അയാളെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ജയിൽ മുഖത്ത് അയാൾ വന്നു വീണു. നിലവിളിച്ചോ എന്നോർമ്മയില്ല. അതിനു മുമ്പായി ബോധരഹിതനായി. ബോധം തെളിയുമ്പോൾ ചുറ്റും ജയിൽ, പുതിയ ജയിൽ. വിശപ്പില്ല, ദാഹമില്ല, വെളിച്ചം കാണാം, ശബ്ദം കേൾക്കാം, താൻ പറയുന്നതുകൂടി തനിക്ക് കേൾക്കാം. കൈവീശി നോക്കി അനങ്ങുന്നുണ്ട്. കാലുകളും അങ്ങനെ തന്നെ. നീയൊരു തൊട്ടലിനുള്ളിലാണ്, ഒരു ശബ്ദം അയാളോട് പറഞ്ഞു. ദിവാകരൻ ആ ശബ്ദം അപരിചിതമായിരുന്നു. നിങ്ങൾ ആരാണ്? ദിവാകരൻ ചോദിച്ചു. മറുപടി വന്നില്ല. കുറെ സമയത്തിന് ശേഷം ശബ്ദം വീണ്ടും പറഞ്ഞു. ഇത് വേറൊരു ജയിലാണ്. ദിവാകരൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, പക്ഷേ ഇവിടം ഭേദമാണ്. ഞാൻ ഇതേവരെ കിടന്ന ഇരുട്ടുമുറിയേക്കാൾ എത്രയോ ഭേദമാണിത്. ശബ്ദം ഉറക്ക പൊട്ടിച്ചിരിച്ചു, കളിയാക്കുന്ന മട്ടിലുള്ള ചിരി. അതിന്റെ മുഴക്കം അയാളെ സംഭീതനാക്കി. ചിരിക്കാതെ കാര്യം പറയൂ, ദിവാകരൻ ഉച്ചത്തിൽ അലറി. പൊട്ടിച്ചിരി നാലുപാടും കിടന്നു മുഴങ്ങി. ചിരി നിർത്തൂ, ദിവാകരൻ ഗർജിച്ചു. പെട്ടെന്ന് ചിരി നിന്നു. വിഡ്ഢി, ശബ്ദം പരിഹാസം സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ തുടർന്ന് പറഞ്ഞു, ഇതേവരെ നിനക്ക് ഭക്ഷണമെങ്കിലും നേരത്തോടു നേരം കിട്ടിയിരുന്നു. നിനക്കതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ഇനിയോ? ദിവാകരൻ നടുങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇനി നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ നീ അതിനുവേണ്ടി യാചിക്കണം. നിന്റെ അപേക്ഷ കേട്ട് കരളലിഞ്ഞാൽ മാത്രമേ അവർ നിനക്ക് ഭക്ഷണം തരൂ. ദിവാകരൻ പൊടുന്നനെ പരിഭ്രമത്തിന്റെ ഒരു ചുഴിയിൽപ്പെട്ടു. അതിനാണോ? അയാൾ ചോദിച്ചു. അതിനാണോ എനിക്കവർ ശബ്ദം തന്നത്? വീണ്ടും നിശബ്ദത മാത്രം. കുറെ ചെന്നപ്പോൾ ദിവാകരന് വിശന്നു. അയാൾ കണ്ണു തുറന്നു നോക്കി. ഇല്ല, ആരും ഭക്ഷണം കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ കേട്ടത് നേരു തന്നെയായിരിക്കണം. താൻ കെഞ്ചി ചോദിച്ചാൽ മാത്രമേ അവർ തനിക്ക് ഭക്ഷണം തരൂ. ആ ബോധം ദിവാകരനെ അല്പമൊന്ന് തളർത്തി. ഇതെന്തൊരു തടങ്കലാണ്! തടവ് പുള്ളിയെ തെണ്ടിയാക്കി കണ്ടാൽ മാത്രം സന്തോഷിക്കുന്ന ശത്രുഹൃദയങ്ങളുടെ കറുപ്പ് അയാളെ ഞെട്ടിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. ദിവാകരന് വിശപ്പേറി. വിശപ്പ് തന്നെ കൊല്ലുമെന്നുപോലും അയാൾക്ക് തോന്നി. എന്നിട്ടും അയാൾ കെഞ്ചാൻ കൂട്ടാക്കിയില്ല. ഇടയ്ക്കിടെ ശത്രുക്കൾ വന്ന് അയാളോട് ചോദിച്ചു, നിനക്ക് വല്ലതും വേണോ? വേണമെങ്കിൽ പറ. ദിവാകരൻ പറയാൻ കൂട്ടാക്കിയില്ല. അഭിമാനം അതിനയാളെ സമ്മതിച്ചില്ല. ഞാൻ ചോദിക്കില്ല, അയാൾ തീരുമാനിച്ചു. വേണ്ട അല്ലേ? പിരിഞ്ഞു പോവാൻ നേരത്ത് ശത്രുക്കൾ അയാളോട് ചോദിച്ചു. ചോദിച്ചാലേ തരൂ. ശത്രുക്കൾ പോയി. വിശപ്പ് ഒരു ഭൂതമായി തന്നെ വിഴുങ്ങാൻ തുടങ്ങുന്നുവെന്ന് അയാൾക്ക് തോന്നി. അഭിമാനം വിചാരിച്ച് കിടന്നിട്ട് കാര്യമില്ല, ചോദിക്കുക തന്നെ. ഇല്ലെങ്കിൽ ഈ തടവറയ്ക്കുള്ളിൽ തന്റെ ശവം കിടന്ന് അഴുകാൻ തുടങ്ങും. ജയിലിനുള്ളിൽ കിടക്കുന്ന ശവത്തേക്കാൾ ഭേദം ജയിലിനുള്ളിലെ തടവുപുള്ളി തന്നെയാണ്. അയാൾ ക്ഷീണിച്ച ശബ്ദത്തിൽ തേങ്ങിക്കരഞ്ഞു. ശത്രുക്കൾ അയാൾക്ക് ചുറ്റും വന്നതെന്ന് പൊട്ടിച്ചിരിച്ചു. എന്താ എന്താ കരയുന്നേ? എന്തോന്ന് വേണം? അവരുടെ സ്വരത്തിലെ പരിഹാസം അവഗണിച്ചുകൊണ്ട് കരച്ചിലിനിടയിൽ അയാൾ ആവശ്യം പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരൂ. അവർ അയാൾക്ക് ഭക്ഷണം കൊടുത്തു. ആദ്യത്തെ ബുദ്ധിമുട്ട് പിന്നീടുണ്ടാവില്ല. അഭിമാനം എന്ന വികാരം ചത്തുകഴിഞ്ഞതായി അയാൾ മനസ്സിലാക്കി. ഇനി എപ്പോൾ വേണമെങ്കിലും കെഞ്ചാനും തെണ്ടാനും താൻ തയ്യാറാണ്. അപേക്ഷയിലെ സുഖവും തന്റെ അപേക്ഷയ്ക്കനുസരിച്ച് ഭക്ഷണം വന്നു ചേരുമ്പോഴുള്ള ആഹ്ലാദവും അയാളെ ഒരുതരം ഉന്മാദത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. വിശക്കുമ്പോഴൊക്കെ അയാൾ ഉച്ചത്തിൽ കരഞ്ഞു. വല്ലതും തരണേ എന്ന് വിളിച്ചു പറയാൻ അയാൾക്ക് യാതൊരു ലജ്ജയും തോന്നിയില്ല. കരയുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ശത്രു മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്തു. അവരൊക്കെ തടവറയുടെ ദയയുള്ള കാവൽക്കാരോ അധികാരികളോ ആണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ക്രൂരമായ നോട്ടങ്ങളും പരിഹാസം തെറിക്കുന്ന ശബ്ദങ്ങളും ക്രമേണ അയാൾക്കൊരു പ്രശ്നമേ അല്ലാതായി.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പഴയ വീടിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ഒരു കാലത്ത് കുട്ടികളുടെ ചിരിയും അതിഥികളുടെ ബഹളവും ഉത്സവങ്ങളുടെ തിരക്കും ഒക്കെയായി നിറഞ്ഞിരുന്ന ഒരു വീട്. അടുക്കളയിൽ നിന്നുയരുന്ന ചോറിന്റെ മണവും മുറ്റത്ത് വിരിച്ച നെല്ലിന്റെ നിറവും സന്ധ്യയായാൽ കത്തിച്ച നിലവിളക്കിന്റെ വെളിച്ചവും കൊണ്ട് ജീവൻ തുടിക്കുന്ന ഒരു വീട്. ഇന്ന് ആ വീടിന്റെ മുറ്റത്ത് പുല്ലു വളർന്നിരിക്കുന്നു. വാതിലുകൾ അധികവും അടഞ്ഞുകിടക്കുന്നു. അകത്ത് ഒരു മുറിയിൽ മാത്രം ഒരു വിളക്ക് കത്തുന്നുണ്ട്. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരമ്മ ഒറ്റയ്ക്കിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. വഴിയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ, ഗേറ്റിനരികിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന പ്രതീക്ഷയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും. മൊബൈൽ ഫോൺ ശബ്ദിച്ചാൽ അത് മക്കളാണ് എന്ന് കരുതി മുഖത്തൊരു പ്രകാശം വിരിയും. പക്ഷെ പലപ്പോഴും അതൊരു ബാങ്കിന്റെ പരസ്യവിളിയോ തെറ്റായ നമ്പറോ മാത്രമായിരിക്കും. പിന്നെയും അവർ അതേ കസേരയിലേക്ക് മടങ്ങും. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നായി പ്രമേഹത്തെയും രക്തസമ്മർദ്ദത്തെയും ഹൃദ്രോഗങ്ങളെയും നാം എണ്ണാറുണ്ട്. എന്നാൽ കണക്കുകളിൽ എളുപ്പം രേഖപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു രോഗമുണ്ട്. അതിന് മരുന്ന് കടകളിൽ ഗുളികകളില്ല, ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളുമില്ല. അതിന്റെ പേര് ഏകാന്തത എന്നാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി നാം ഉയർന്ന ആയുർദൈർഘ്യത്തെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നർത്ഥമില്ല. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന മനുഷ്യന് ഭക്ഷണവും മരുന്നും മാത്രമല്ല വേണ്ടത്, സംസാരിക്കാൻ ഒരാൾ, ചിരിക്കാൻ ഒരു കൂട്ടം, ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കുറച്ച് മനുഷ്യർ, രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം, വൈകുന്നേരം കാത്തിരിക്കാൻ ഒരു പ്രതീക്ഷ, ഇവയും അത്രത്തോളം ആവശ്യമാണ്. പക്ഷെ അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നത്.

നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഒരു ലതിക ചേച്ചിയുണ്ട്. ജീവിതം മുഴുവൻ കുടുംബത്തിനായി ജീവിച്ച ഒരാൾ. മക്കളെ പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു, ഭർത്താവിനൊപ്പം ചെറിയ സന്തോഷങ്ങളിൽ വലിയ ജീവിതം കണ്ടെത്തി. പിന്നീടൊരു ദിവസം ഭർത്താവ് പെട്ടെന്നില്ലാതായി. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ബന്ധുക്കളും അയൽക്കാരും ഓരോരുത്തരായി മടങ്ങിപ്പോയി. വീടിന്റെ വാതിൽ വീണ്ടും അടഞ്ഞു. അപ്പോഴാണ് അവർ ആദ്യമായി തിരിച്ചറിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശബ്ദം മനുഷ്യരുടെ സാന്നിധ്യമാണെന്ന്. ആ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ വീട് ഒരു കെട്ടിടം മാത്രമായി. മക്കൾ സ്നേഹമില്ലാത്തവരാണെന്നല്ല, അവർക്ക് സ്വന്തം ജീവിതമുണ്ട്, ജോലിയുണ്ട്, കുട്ടികളുടെ പഠനമുണ്ട്. നഗരത്തിലെ ചെറിയ ഫ്ളാറ്റുകളുണ്ട്. അവിടേക്ക് മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും മരുമക്കൾക്കും മരുമക്കളുടെ മാതാപിതാക്കൾക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിനുമിടയിൽ പുതിയ സംഘർഷങ്ങൾ രൂപപ്പെടും. അതുകൊണ്ട് തന്നെ പല അമ്മമാരും സ്വയം തീരുമാനിക്കും, ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിന്നോളാം എന്ന്. ആ തീരുമാനത്തിന്റെ പിന്നിൽ സ്വാതന്ത്ര്യമല്ല, പലപ്പോഴും മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാനുള്ള നിശബ്ദമായൊരു ത്യാഗമാണ്. ഓമനയമ്മമാരുടെ കഥയും വ്യത്യസ്തമല്ല. ഏക മകൾ മാത്രമുള്ള അമ്മ, മകൾക്ക് അമ്മയെ ഒപ്പം നിർത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ പലപ്പോഴും അതിനനുകൂലമല്ല. ഒടുവിൽ സ്വന്തം മകളുടെ ജീവിതം സമാധാനമായി പോകട്ടെ എന്ന ആഗ്രഹത്തിൽ അമ്മ വീണ്ടും സ്വന്തം വീടിന്റെ ഏകാന്തതയിലേക്ക് മടങ്ങുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർ പറയും, അവർക്ക് സ്വന്തം വീടുണ്ടല്ലോ. എന്നാൽ വീടും ജീവിതവും രണ്ടാണ്. ചുമരുകൾ മനുഷ്യർക്ക് കൂട്ടാകില്ല. മനുഷ്യൻ സംസാരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. സംഭാഷണം അവസാനിക്കുന്നിടത്താണ് ഏകാന്തത തുടങ്ങുന്നത്. പ്രായമായ ഒരാൾ ഒരേ കാര്യം പലതവണ പറയുന്നത് നാം പലപ്പോഴും തമാശയാക്കാറുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ പുതിയ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, അത് കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കൽ കേട്ട കഥ വീണ്ടും പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് കഥയല്ല, ഒരു മനുഷ്യനെയാണ്. ഇന്ന് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും വയോജന സൗഹൃദ പദ്ധതികളുണ്ടെന്ന് രേഖകളിൽ കാണാം. ഹാപ്പിനെസ് പാർക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഒരു റിസർവോയറിന്റെ അരികിലോ ഒരു സർവീസ് റോഡിന്റെ വശത്തോ മൂന്നോ നാലോ സിമന്റ് ബെഞ്ചുകൾ സ്ഥാപിക്കും, ഒരു ബോർഡ് വയ്ക്കും, അതിന് വലിയൊരു പേര് നൽകും. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി പൂർത്തിയായതായി രേഖപ്പെടുത്തും. എന്നാൽ ആ ബെഞ്ചുകളിൽ ആരാണ് ദിവസവും ഇരിക്കുന്നത്? അവിടെ എത്ര വയോജനങ്ങൾ എത്തുന്നു? അവർക്ക് സംസാരിക്കാനുള്ള സൗകര്യമുണ്ടോ? ആരോഗ്യ പരിശോധനയുണ്ടോ?

വായിക്കാൻ പുസ്തകങ്ങളുണ്ടോ? പാട്ട് കേൾക്കാനോ ചതുരംഗം കളിക്കാനോ അവസരമുണ്ടോ? പലപ്പോഴും ഇല്ല. നമുക്ക് വേണ്ടത് സിമന്റ് ബെഞ്ചുകളല്ല, മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടങ്ങളാണ്. ഓരോ പഞ്ചായത്തിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പകൽ വീടുകൾ വേണം. അവിടെ എത്തുന്നവർക്ക് ഒരു കപ്പ് ചായ കിട്ടണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയണം, പത്രം വായിക്കാൻ കഴിയണം, ചെറിയ ലൈബ്രറി വേണം, സംഗീതം കേൾക്കണം, യോഗയും വ്യായാമവും ചെയ്യണം, ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്കിടെ പരിശോധന നടത്തണം, മാനസികാരോഗ്യ വിദഗ്ധർ സംസാരിക്കണം, പഴയ സിനിമകൾ പ്രദർശിപ്പിക്കണം, ജന്മദിനങ്ങൾ ആഘോഷിക്കണം, ഒരുമിച്ച് പാട്ടുപാടണം. ഇതൊന്നും ആഡംബരമല്ല, വാർദ്ധക്യത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളാണ്.

നമ്മുടെ വൃദ്ധസദനങ്ങളെക്കുറിച്ചും നാം പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട സമയമാണിത്. മനുഷ്യരെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കൊണ്ടുപോയി വെറുതെ പാർപ്പിക്കുന്ന ഇടങ്ങളായി അവ മാറരുത്. അവ പൂന്തോട്ടങ്ങളാകണം, മരങ്ങളും പൂക്കളും നിറഞ്ഞ ഉദ്യാനങ്ങളാകണം. മണ്ണിൽ ചെറിയ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കഴിയണം, പൂച്ചെടികൾ നട്ടുവളർത്താൻ കഴിയണം, കുട്ടികൾ വന്ന് കഥ കേൾക്കണം, സ്കൂൾ വിദ്യാർത്ഥികൾ വന്ന് പാട്ടുപാടണം, തലമുറകൾ തമ്മിൽ ബന്ധമുണ്ടാകണം. അപ്പോഴാണ് വാർദ്ധക്യം ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല, മറ്റൊരു മനോഹരമായ കാലഘട്ടമാണെന്ന് അവർക്ക് തോന്നുക. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത്തരം മാതൃകകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ജപ്പാനിൽ പ്രായമായവർക്കായി സമൂഹ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡേ കെയർ സെന്ററുകൾ വഴി ഒറ്റപ്പെടൽ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. നമുക്കും അതിൽ നിന്ന് പഠിക്കാനുണ്ട്. കേരളത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന വാദം പൂർണ്ണമായി ശരിയല്ല. പ്രശ്നം പലപ്പോഴും പണത്തിന്റെ കുറവല്ല, മുൻഗണനയുടെ കുറവാണ്. ഇതോടൊപ്പം കുടുംബങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഒപ്പമിരിക്കാൻ കഴിയില്ലെങ്കിലും ദിവസവും 10 മിനിറ്റ് ആത്മാർത്ഥമായി സംസാരിക്കാൻ കഴിയും. വീഡിയോ കോൾ ചെയ്യാം, കൊച്ചുമക്കളെ സംസാരിപ്പിക്കാം, ആഴ്ചയിൽ ഒരിക്കൽ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാം. പ്രായമായ മനുഷ്യർക്ക് വില കൂടിയ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് സമയം തന്നെയാണ്. ഒരു സമൂഹത്തിന്റെ സംസ്കാരം അളക്കേണ്ടത് അതിന്റെ ആകാശ ചുംബികളായ കെട്ടിടങ്ങൾ നോക്കിയല്ല, പ്രായമായ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണ്. കാരണം ഒരു കുട്ടിക്കും ഒരു വൃദ്ധനും സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ വികസിതമായ സമൂഹം. വരുന്ന വർഷങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹിക വെല്ലുവിളികളിലൊന്ന് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഇന്ന് നാം തയ്യാറായില്ലെങ്കിൽ നാളെ ആയിരക്കണക്കിന് ലതിക ചേച്ചിമാരും ഓമനയമ്മമാരും സ്വന്തം വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ നിശബ്ദമായി ജീവിച്ചും നിശബ്ദമായി മരിച്ചും പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അതുകൊണ്ട് പകൽ വീടുകൾ ഒരു ക്ഷേമ പദ്ധതി മാത്രമല്ല, അത് മനുഷ്യരുടെ അന്തസ്സിനെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹിക ആവശ്യമാണ്. വാർദ്ധക്യത്തെ കരുണയോടെ കാണേണ്ടതില്ല, ബഹുമാനത്തോടെയാണ് കാണേണ്ടത്. കാരണം ഇന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ആ അമ്മയുടെ സ്ഥാനത്ത് നാളെ നമ്മളിൽ ഓരോരുത്തരും എത്തും. അപ്പോൾ നമുക്കും വേണ്ടത് മരുന്നുകൾ മാത്രമാകില്ല, ഒരു പുഞ്ചിരി, ഒരു സംഭാഷണം, ഒരു കൈപിടുത്തം, ഒരു മനുഷ്യന്റെ സാമീപ്യം. അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഔഷധം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പ്രേതമുണ്ടെന്നും രക്ഷയുണ്ടെന്നും ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. പഴയ അമ്മൂമ്മ കഥകളിൽ നിന്നും ഇന്ന് മോചനം നേടാത്തവർ. അങ്ങനെ അവർ വിശ്വസിച്ചു പോകുന്നതിൽ അവരെ കുറ്റം പറയാനോ ആവില്ല. കാരണം മതവും അന്ധവിശ്വാസവും അത്രമേൽ ഇക്കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നു. നിരർത്ഥകമായ എന്തൊക്കെയോ ശാസ്ത്രമെന്ന വ്യാജേന പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പെടാപാടുപെടുന്നവരുണ്ട്. അനാവശ്യമായ ഇത്തരം പ്രചരണങ്ങൾ യുവതലമുറയ്ക്ക് അപകടം ചെയ്യും എന്നതിൽ സംശയമില്ല. മനുഷ്യർ മരിച്ചാൽ ആത്മാവ് അലഞ്ഞു നടക്കുമെന്നും മോക്ഷം ലഭിക്കാൻ ക്രിയകൾ പലതും ചെയ്യണമെന്നതും ആത്മീയവാദികൾ പ്രചരിപ്പിക്കുന്നു. തികച്ചും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണിവ. സാമൂഹിക ദ്രോഹം വരുത്തിവെക്കാനേ ഇത്തരം പ്രചാരണങ്ങൾക്ക് കഴിയൂ. ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ലല്ലോ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം നശിക്കില്ലല്ലോ എന്നാണ് ആത്മീയവാദികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സയൻസ് അല്ലേ എന്നാണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ശാസ്ത്ര സത്യത്തെ എടുത്തുവച്ചിട്ട് അവർ പ്രേതത്തെ ന്യായീകരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം പ്രേതമായി മാറുന്നു എന്ന ധാരണ ശാസ്ത്രീയമായി തെറ്റാണെന്ന് ആധുനിക ബയോളജിയും ഫോറൻസിക് സയൻസും കൃത്യമായി വ്യക്തമാക്കുന്നു. ഊർജം നശിപ്പിക്കാനാവില്ല എന്ന തത്വം ശരിയാണെങ്കിലും അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മരണശേഷം അതിനെന്ത് സംഭവിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഊർജം പ്രധാനമായും കെമിക്കൽ എനർജിയാണ്. നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന കോശശ്വസനം വഴിയുണ്ടാകുന്ന ATP എന്ന ഊർജ തന്മാത്രകളാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആധാരമാകുന്നത്. ഈ തന്മാത്രകൾ കോശങ്ങളുടെ മെംബ്രെയിനിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സൃഷ്ടിക്കുകയും അത് ഇലക്ട്രിക്കൽ എനർജിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മരണത്തിന് തൊട്ടുപിന്നാലെ ശരീരത്തിലെ ഈ ഊർജം രണ്ട് രീതിയിലാണ് മാറ്റപ്പെടുന്നത്. ശരീരത്തിലെ ഊർജത്തിന്റെ ഒരു വലിയ ഭാഗം താപമായി അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുന്നു. ഇതിനെ ഫോറൻസിക് പത്തോളജിയിൽ ആൽഗർ മോർട്ടിസ് എന്ന് വിളിക്കുന്നു. മരണശേഷം ശരീരം തണുക്കാൻ തുടങ്ങുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. മരണശേഷം കോശങ്ങളിലെ ലൈസോസോമുകൾ പൊട്ടുകയും അവിടെ അസിഡിക് അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. ഇതോടെ ശരീരത്തിലെ ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവ വിഘടിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിലെ ബാക്ടീരിയകൾ വിഘടന പ്രക്രിയ വേഗത്തിലാക്കുമ്പോൾ ശരീരത്തിലുള്ള ഊർജം വിവിധ വാതകങ്ങളായി മാറി പുറത്തേക്ക് പോകുന്നു. അമോണിയ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങളായാണ് ഈ കെമിക്കൽ എനർജി രൂപാന്തരപ്പെടുന്നത്. ഊർജം ഒരു ബോധപൂർവമായ സ്പിരിറ്റായി ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് ചുറ്റി സഞ്ചരിക്കുന്നു എന്നത് കേവലം സങ്കല്പം മാത്രമാണ്. ഇതിന് തെർമോഡൈനാമിക്സ് തത്വങ്ങളുമായോ ജീവശാസ്ത്രമായോ യാതൊരു ബന്ധവുമില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ മരണമെന്നത് ശരീരത്തിലെ ഊർജം പ്രകൃതിയിലെ മറ്റു രൂപങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. മതത്തിനും ആത്മീയതയ്ക്കും പിടിച്ചു നിൽക്കാൻ സ്പിരിറ്റ്, പ്രേതം, ബാഹ്യശക്തികൾ, ആത്മാവ് എന്നു തുടങ്ങിയ വാക്കുകളുടെ പിൻബലം ഉണ്ടായേ തീരൂ. മതാത്മീയ സൗഹൃദങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പ്രേതത്തെ കൂട്ടുപിടിക്കുകയോ ഒഴിപ്പിക്കുകയോ ബാധയെ വിളിച്ചു വരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ യുവതലമുറയെ വഴിതെറ്റിച്ച് സാമൂഹിക അപജയം വരുത്തിവെക്കരുത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഓർമ്മയുണ്ട്, ആളങ്ങ് വലുതായല്ലോ, നീയോ ഒത്തിരി പൊക്കം വെച്ചു.
2: നീയോ? ഇതാരാണെന്നുണ്ട് നിന്റെ വിചാരം? കെമ്മിങ് കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ? ഭാര്യ കണ്ട കുഞ്ഞെ, ഇവളും വിവരദോഷിയാ,
3: എന്നാലും നല്ല ബുദ്ധിയാ.
2: എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല, എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ, പിന്നെ ഭയങ്കര അനുസരണശീലിയാ, അഹങ്കാരില്ല, ധിക്കാരില്ല, ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി.

0: നോക്കട്ടെ. അയ്യോ നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം.
1: അയ്യോ അമ്മച്ചേ, അതിനു മാത്രമല്ല,
0: നീയും മിണ്ടാതിരിക്കരി. നീര കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാതേക്കുന്നത് അല്ലേ കുഞ്ഞേ?
1: അതെ,
0: കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും, മഞ്ജു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും, അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല, എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു.
1: എനിക്ക് കോളേജിലേക്ക് വൈകി, എന്റെ ഡ്രസ്സ് എവിടെ തേച്ചു വെച്ചത്?
0: തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോൾക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതേ കൂടുതൽ നുണ പറയുകയാണെന്ന് എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ല കണ്ടല്ലോ, കേറി പോടിയകത്ത്.
2: വേല ഇറക്കണ്ട, വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്, തൊണ്ട പൊട്ടുമാർ പുതിയ എം ഡി നിങ്ങളാൾ വാഴട്ടെ എന്ന് വിളിച്ച് അട്ടകസിച്ച ഞങ്ങളെ ഒരുമാതിരി വാട്ടിയാക്കരുത്.
1: ഇത് കോളേജാണ്,
2: കോളേജൊക്കെ ഞാനും കൂടെ കണ്ടതാ.
1: എന്താ മീര, ആരെയാണ് അത്?
2: ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കിയ പോരെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ.
1: നിങ്ങളെ ഫാക്ടറിയിൽ വരുമ്പോ?
2: ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി.
1: എന്താ മീര പ്രശ്നം? ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ?
2: ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെ എന്തു ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന കിടന്ന പൂവാലന്മാരുടെ പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. ഒപ്പിടം ഡി, തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ആ കളി വേണ്ട, ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഒന്നും അറിയ, വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. ദേ തന്നോടും കൂടിയാ.
1: ഗുഡ് ഈവനിംഗ് അങ്കിൾ. ഗുഡ് ഈവനിംഗ്
3: അങ്കിൾ. അല്ല, എന്താ മീരയുടെ ഉദ്ദേശം?
1: എന്താ അങ്കിൾ?
3: കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്?
1: അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി.
3: ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്, അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ?
1: ഇനി എന്താ ചെയ്യാ അങ്കിൾ?
3: ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു.
1: അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ?
3: ഞാൻ പറഞ്ഞു വരട്ടിട്ടുണ്ട്, ഇനി അഥവാ വന്നാ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മതി. ഞാൻ ഇറങ്ങുക, പ്രസിഡൻസിയിൽ ഒരു ഡിന്നർ ഉണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. എവിടെ മറ്റു രണ്ടുപേരും?
1: മഞ്ജുമോൾ ഇറങ്ങി, മായ പഠിക്കുക.
3: തനിക്കൊന്നും പഠിക്കാല്ലേ?
1: ഞാൻ പഠിച്ചു
0: അങ്കിൾ.
1: അങ്കിൾ ഇത് കുഞ്ഞമ്മയുടെ മോളാണ്, നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി.
0: അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും, എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ.
3: എന്താ കുട്ടി വിചാരിക്കുന്നേ, ഫാക്ടറിക്കാരും പിള്ളേരുകളെയാണെന്ന?
1: അല്ല കുഞ്ഞമ്മ പറഞ്ഞപ്പോ.
3: ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റയാളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ.
1: കുഞ്ഞമ്മേ
0: കേട്ടു, ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ?
1: കുഞ്ഞമ്മേ ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം.
0: അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും?
1: നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ.
0: മോളിങ്ങോട് വന്നൊരു കാര്യം പറയട്ടെ, ഇനി മോളോട് ഞാനോട് സത്യം പറയട്ടെ.
1: എന്താ കുഞ്ഞമ്മേ?
0: ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പ, നാട്ടിലാകെ പ്രശ്നങ്ങള്. എന്തായാലും ഇപ്പൊ അവളോട് ഇറക്കി വിടരുത്, എന്റെ പൊന്നും കൂടെ അല്ലേ.
1: കുഞ്ഞമ്മ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ ഞാനോ, അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ.
4: ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ.
5: ഭഗവാനെ രക്ഷിക്കണേ.
2: വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗിൽ എത്താൻ പൊക്കോ, 50 രൂപ.
5: ഞങ്ങള് പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ലേ?
2: പക്ഷെ എനിക്ക് പണം വേണം.
5: ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ടിപ്പ് ഷീറ്റ് എടുക്ക്, തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ.
1: ആ കാശ് ഇങ്ങോട്ട് കൊടുക്കുന്നേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. നമ്മൾക്ക് ഒരുപാട് അറിവുണ്ടാകും, ഒരുപാട് പണമുണ്ടാകും. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഒതുക്കി നിർത്തുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുന്നു, നമ്മുടെ അറിവ് കൂടുന്നു, നമ്മുടെ സമ്പത്ത് കൂടുന്നു. പങ്കുവയ്ക്കൽ എന്നത് ഒരു ചെറിയ പ്രവൃത്തിയാണ്, പക്ഷേ അതിന് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും. ഒരു പുഞ്ചിരി പങ്കുവയ്ക്കുന്നത്, ഒരു നല്ല വാക്ക് പങ്കുവയ്ക്കുന്നത്, നമ്മുടെ അറിവ് പങ്കുവയ്ക്കുന്നത്, ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകും. പങ്കുവയ്ക്കുന്നത് ഒരു സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മൾ മറ്റുള്ളവരുമായി നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹവും വിശ്വാസവും ഉണ്ടാവുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണറിലെ വെള്ളം വളരെ ശുദ്ധമായിരുന്നു. കിണറിനടുത്തുള്ള ഒരു വീടിന്റെ ഉടമസ്ഥൻ ആ വെള്ളം ആർക്കും കൊടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അയാൾ ആ വെള്ളം ആർക്കും കൊടുത്തില്ല. അയാൾ അത് തന്നിൽ തന്നെ ഒതുക്കി നിർത്തി. ഒരു ദിവസം ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. അയാൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. അയാൾക്ക് അപ്പോൾ മനസ്സിലായി, താൻ ആ കിണറ്റിലെ വെള്ളം മറ്റുള്ളവർക്ക് പങ്കുവച്ചിരുന്നെങ്കിൽ അതൊരിക്കലും വറ്റിപ്പോയില്ലായിരുന്നു എന്ന്. ഈ കഥയിലെ മനുഷ്യനെ പോലെയാണ് നമ്മളും. നമ്മൾ നമ്മുടെ സന്തോഷം, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതൊരിക്കലും വറ്റിപ്പോവില്ല. നമ്മൾക്ക് എങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും? നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുക. നമ്മുടെ അറിവ് പങ്കുവയ്ക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക. നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പങ്കുവയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പങ്കുവയ്ക്കൽ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പങ്കുവയ്ക്കൽ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് പങ്കുവയ്ക്കലിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഇനിയും ഇനിയും പങ്കുവയ്ക്കാൻ തോന്നിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം രമേശ്വരദാസ് വെള്ളനാട് ആലപിച്ച ഗാനം.

0: നെഞ്ചി നറുജവ തീർത്ഥമായി നീ നിറഞ്ഞു.
1: ശ്രോതാക്കൾ, ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് രമേശ്വരദാസ് വെള്ളനാട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു മാടത്തരുവി. കഥ, തിരക്കഥ, സംഭാഷണം ജഗതി എൻ കെ ആചാര്യയുടേതായിരുന്നു. പി ബി മണിയമായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. സിലോൺ മണി ചിത്രസന്നിവേശം ചെയ്തു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എ ചിദംബരനാഥ് ഈണം പകർന്നു. ചന്ദ്രൻ, പീലീല, വസന്ത, ഹേമ എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂൺ 10 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സി ഐ പോൾ, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, മുതുകുളം രാഘവൻ പിള്ള, ഒ രാമദാസ്, എ ജി മേനോൻ, ഉഷാകുമാരി, ടി ആർ റോമന, കമലാദേവി, സുകുമാരി, ശാന്തി, വഹാബ്, കാശ്മീരി, ചിദംബരനാഥ്, പ്രതാപചന്ദ്രൻ, സീറോ ബാബു, നന്ദകുമാർ, സാൻഡോ കൃഷ്ണൻ, പി എ കൃഷ്ണൻ, സി എം എബ്രഹാം, രാഘവ മേനോൻ, സുരേഷ് ബാബു, മാസ്റ്റർ ജോജി, മാസ്റ്റർ ഷാജി, മാസ്റ്റർ ദിനേശ്, ബേബി ശാന്ത, ബേബി കനകശ്രീ, പെരുമ്പാവൂർ ഖദീജ, സരസ്വതി, എസ് എൽ പുരം, കുഞ്ഞൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. മറിയക്കുട്ടിക്കൊലക്കേസിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു ഇത്. 5 പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മാടത്തരുവി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നല്ല ഭക്ഷണവും മാതാപിതാക്കളുടെ സ്നേഹവും പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് അനിവാര്യമായ ഒന്നാണ് ശരിയായ ഉറക്കം. ഉറക്കമില്ലായ്മ കുട്ടികളിൽ കേവലം ക്ഷീണമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അവരുടെ സ്വഭാവത്തിലും പഠനത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിക്കും. കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് അവരുടെ തലച്ചോറിൽ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതും പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കപ്പെടുന്നതും. ഉറക്കം കുറയുന്നത് കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, ദേഷ്യം, വാശി എന്നിവയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് നാം കരുതുന്നത് യഥാർത്ഥത്തിൽ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങളാകാം. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. കൂടാതെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവും ഉറക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃത്യമായി ഉറങ്ങുന്ന കുട്ടികളിൽ അമിതവണ്ണത്തിനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു. കുട്ടികളെ ഉറക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം ഒരു ആരോഗ്യകരമായ ബെഡ് ടൈം റുട്ടീൻ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ഡിജിറ്റൽ ഡിറ്റോക്സ് പരിശീലിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ, ടിവി എന്നിവ ഒഴിവാക്കുക. ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിനെ തടയുന്നു. കിടപ്പുമുറിയിൽ വെളിച്ചം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഒരു കഥ പറയുന്നതോ ചെറിയ പാട്ടുപാടുന്നതോ കുട്ടികളെ മാനസികമായി ശാന്തരാക്കും. രാത്രി വൈകി കഫീൻ അടങ്ങിയ പാനീയങ്ങളോ അമിതമായ ഭക്ഷണമോ നൽകുന്നത് ഒഴിവാക്കുക. ഉറക്കത്തിൽ ഉച്ചത്തിലുള്ള കൂർക്കംവലി അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുക. പകൽ സമയത്ത് അമിതമായ ഉറക്കം അല്ലെങ്കിൽ ക്ഷീണം പ്രകടിപ്പിക്കുക. ഉറങ്ങാൻ കിടന്നാൽ ഏറെ സമയം തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക. ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് വിറച്ചുണരുക. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഓർക്കുക, ഒരു കുട്ടിയുടെ നാളത്തെ തിളക്കത്തിന് ഇന്നത്തെ സുഖകരമായ ഉറക്കം അനിവാര്യമാണ്. മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് അവർക്ക് സമാധാനപരമായ ഉറക്കത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുക എന്നതാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.
2: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്നാണ്. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സസ്യവൈവിധ്യങ്ങളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രമാണിത്. 1979 സ്ഥാപിതമായ ഈ സ്ഥാപനം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ അപൂർവമായ സസ്യജാലങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തനമാരംഭിച്ചത്. ഏകദേശം 300 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ഇന്ന് ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഇടമാണ്. ആർബോറേറ്റം എന്ന രീതിയിൽ നൂറുകണക്കിന് ഇനത്തിൽപ്പെട്ട മരങ്ങൾ സ്വാഭാവികമായ വനമെന്ന പോലെ ഇവിടെ വളരുന്നു. പാലാരിയം, അതായത് വിവിധ ഇനം പനകളുടെ ലോകത്തെ തന്നെ മികച്ച ശേഖരങ്ങളിലൊന്ന് ഇവിടെ കാണാം. അതുപോലെ ഓർക്കിഡാറിയം, അതായത് അപൂർവമായ കാട്ടോർക്കിഡുകൾ ഉൾപ്പെടെ 600-ൽ അധികം ഇനം ഓർക്കിഡുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ 1000-ക്കണക്കിന് ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. മരുഭൂമിയിലെ സസ്യങ്ങളായ കള്ളിച്ചെടികളുടെ വലിയൊരു ശേഖരമായ കാറ്റസ് ഹൌസ് ഇവിടെയുണ്ട്. സസ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരങ്ങൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ സ്ഥാപനം നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ്. പരിസ്ഥിതി ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന ദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ JNTBGRI സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണിത്. നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. കോട്ടയത്തെ 4 മണിക്കാറ്റ് ജനകീയമായ ഒരു കൂട്ടായ്മയുടെ ഉദാഹരണമാണെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിയെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ചിറ്റാർ നദിയുടെ സാമീപ്യവും നിബിഡമായ വനവും സന്ദർശകർക്ക് ശാന്തവും സുന്ദരവുമായ ഒരു അനുഭവം നൽകുന്നു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് സന്ദർശന സമയം. ശാന്തമായ പ്രകൃതി ആസ്വദിക്കാനും സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ യാത്ര അവിസ്മരണീയമായിരിക്കും.
0: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി വൃതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ബട്ടർല ഐസ്ക്രീം. ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9899318168. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലോറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പോക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, ഗാനം ആവശ്യപ്പെട്ടത് കോവളത്ത് നിന്ന് ഭാസ്കരൻ, ഓമന, ലീല എന്നിവർ, ആലാപനം വാണിജയറാം.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴി എത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിനു കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഇഷ്ടഗാനങ്ങളിൽ ഇനി ബിച്ചു തിരുമല രചിച്ച ജെറയമൽ ദേവ് ഈണമിട്ട ഗാനമാണ് ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നു കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു വെളിനല്ലൂരിൽ നിന്ന് ശാന്തനും അമ്മിണിയും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെവച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലിയുവാൻ. ചിത്രം ഇത്തിരി പോവേ ചുവന്ന പോവേ. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസും എൻ ലതികയും. ഗാനം ആവശ്യപ്പെടുന്നത് കമുകറപ്പാറ നിന്നും രവീന്ദ്രൻ, രാജപ്പൻ, ലിസി, ജസി എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർകാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. സന്ദർഭം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പൂജൽ ഖാദർ, സംഗീതം ജോൺസൺ. ഗാനം ആവശ്യപ്പെടുന്നത് മംഗലത്തിൽ നിന്ന് മായ, ബീന, ഹരി എന്നിവർ. ആലപിക്കുന്നത് പി. സുശീല.

ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങൾ ഇനി ഉയർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ, കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കടക്കാവൂരിൽ നിന്ന് തോമസ്, സെബാസ്റ്റിൻ, ടീസ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. രവീന്ദ്ര സംഗീതം, രചന ചുനക്കര രാമൻകുട്ടി, ആലാപനം എസ് ജാനകി, ചിത്രം മഴനിലാവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തൊടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവെരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൂടെവിടെ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി കുറുപ്പും സംഗീതം ജോൺസണും. എസ് ജാനകി ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെടുന്നത് ആമ്പല്ലൂരിൽ നിന്ന് സുധി, മഴ, റിജി എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണോ നൊളിപ്പിച്ചു വെക്കുക, നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടി ഒരു തരളരാഗം നീ കരുതി വെച്ചേക്കുമോ? ബിച്ചു തിരുമല രചിച്ച, എ ടി ഉമാർ ഈണം പകർന്ന്, പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നത് പെഞ്ഞാറമൂട് നിന്ന് ശ്രേയ, മനോരഞ്ജിനി എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പൊന്നലാൽ നിന്ന് സുഗതൻ, സ്റ്റെല്ല എന്നിവർ ആവശ്യപ്പെടുന്നു "ഞാൻ ഏകനാണെന്ന" ചിത്രത്തിലെ ഗാനം. രചന സത്യനന്ദിക്കാട്, സംഗീതം MG രാധാകൃഷ്ണൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസും വാണി ജയറാമമ്മ അലപിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിലൂടെ ഇനി കേൾപ്പിക്കുന്നത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ചിത്രം പാളങ്ങൾ. ഗാനം ആവശ്യപ്പെടുന്നു കൊല്ലങ്കാവിൽ നിന്ന് സോമശേഖരൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: വർഷസന്ധ്യകൾ വിരുന്നിനെത്തിയിരുന്ന ബാല്യകാലം മുതൽ നിലാവിനെ വല്ലാതെ പ്രണയിച്ചുപോയ യൗവനം വരെയുള്ള യാത്രകളിൽ ഏറ്റവും വലിയ കൂട്ട് ഈ ഒറ്റപ്പെടൽ തന്നെയായിരുന്നു. എല്ലാ ആൾക്കൂട്ടത്തിലും തനിയെയായിരുന്നു. തീരങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നു, മൊട്ടച്ചിക്കുന്നിന്റെ മുകളിൽ, തിരിച്ചിട്ട പാറയ്ക്കു മുന്നിൽ, കടലിന്റെ അപാരതകളിൽ ഒറ്റയ്ക്ക് നിന്നു. ചിന്തകൾക്ക് മോചനമില്ലാത്ത ഒറ്റപ്പെടലുകൾ. ഒറ്റപ്പെടലുകളിൽ പലപ്പോഴും കൂട്ട് പാട്ട് തന്നെയായിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത പ്രണയമായിരുന്നു പാട്ടുകളോട്. എല്ലാ പാട്ടുകളൊന്നും ഇഷ്ടമായിരുന്നില്ല. 80s ഹൃദയാകർഷകങ്ങളായ പാട്ടുകൾ, അതിലെ ചിലതാണ് ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നത്. എസ് ജാനകി പാടിയ കുറച്ചു പാട്ടുകൾ, മധുരാമൃതമായ ഗാനകല്ലോലിനികൾ, ചെറിയ പ്രായം മുതലേ തുടങ്ങാം. മൈഡിയർ കുട്ടിച്ചാത്തനിലെ പാട്ടുകൾ 3D കണ്ണട വച്ചാണ് കണ്ടത്. കുന്തമൊക്കെ കണ്ണിൽ വന്ന് കൊള്ളുന്ന പോലെ തോന്നി. അതിനിടയിലാണ് ഉത്സവഭരിതമായ ആ പാട്ട്, ആലിപ്പഴം പെറുക്കാൻ എന്ന പാട്ട്, കേൾക്കാം.

നിന്നോടും സാമ്യമില്ല. സാമ്യമകുന്ന ഒരു ഉദ്യാനമേ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മറ്റൊന്നിനോടും സാദൃശ്യമുണ്ടാവില്ല, മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താനും ആവില്ല. എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കും. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ശബ്ദമാണ് എസ് ജാനകിയുടേത്. ഏതോ ജന്മകൽപ്പനയിൽ നിന്നെന്ന പോലെ എന്ന വരികളെയാണ് എസ് ജാനകിയുടെ സ്വരം ഓർമ്മിപ്പിക്കുന്നത്. ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരത്തിൽ നിന്നും എന്ന പോലെ ആ സ്വരം വെളിച്ചത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് വിളിച്ചുണർത്തുകയാണ്.

ആളും ആരവവും ഒക്കെയുള്ള ഒരു റോഡിലൂടെയാണ് പോകുന്നത്. എങ്ങും തിരക്ക്, എവിടെയും തിരക്ക്. ഒരു പെട്ടിക്കടയിൽ നിന്ന് റേഡിയോയിലൂടെ എസ് ജാനകിയുടെ പാട്ട് കേൾക്കുന്നു. മനസ്സ് അതിൽ വ്യാപൃതമാവുമ്പോൾ ചുറ്റുമുള്ള കാലവും മാറുന്നതുപോലെ. ഞാനിപ്പോൾ എവിടെയാണ്? ഗ്രാമത്തിലെ ഒരു ചെമ്മൺപാതയിൽ നിൽക്കുന്നു. കാളവണ്ടികളുടെ ശബ്ദം കേൾക്കാം. കുടമണികൾ കിളുങ്ങുന്നു. കാറ്റിന്റെ മർമ്മരം, ബാല്യത്തിന്റെ നടവരമ്പിലേറി പിറകോട്ട് കൊണ്ടുപോകുന്ന പാട്ടിന്റെ മാസ്മരികത, എസ് ജാനകിയുടെ പാട്ടുകളുടെ ഗൃഹാതുരത. സാധാരണമായ ഒരു സ്ത്രീ ശബ്ദത്തോട് സാദൃശ്യപ്പെടുത്താനേ ആകാത്ത വിധം വ്യത്യസ്തമായ ശബ്ദസൗകുമാര്യം. പകലല്ല, രാത്രിയുമല്ല, സാന്ധ്യചാരുതയുടെ ലാസ്യതാണ്ഡവമെന്ന് പറഞ്ഞാൽ അതാണ് ശരി. എസ് ജാനകിയുടെ ശബ്ദം സമ്മിശ്രമായ അനേകം സ്വരഭാവങ്ങളുടെ ലയനമാണ്. അതുകൊണ്ടാണ് അത് ഏത് നായികയുടെയും ഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകാശമാനമായ ആ ഭാവനൈർമല്യം മലയാളി മനസ്സിന്റെ സംവേദനങ്ങളെ എക്കാലവും തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കുന്നു.

കുട്ടിക്കാലത്ത് ക്ലബിന്റെ പരിപാടികളിൽ വലിയ കോളാമ്പികളിലൂടെ പാട്ട് കേൾക്കും. തെങ്ങിന്റെയും മരക്കൊമ്പുകളുടെയും മുകളിലാണ് കോളാമ്പികൾ വച്ചു കെട്ടുന്നത്. വിദൂരതകളിലേക്ക് വിലയം കൊണ്ടുപോകുന്ന പാട്ടുകൾ. സത്യത്തിൽ അന്നൊക്കെ വിചാരിച്ചത് ഇതൊന്നും പാടുന്നത് മനുഷ്യരേ അല്ല എന്നായിരുന്നു. മനുഷ്യർക്ക് എങ്ങനെയൊക്കെ പാടാനാകുമോ? ജാനകിയുടെ പാട്ടുകൾ കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ച് മനുഷ്യസ്വരമാർന്ന പാട്ടുകളേ ആയിരുന്നില്ല. മറ്റെന്താണെന്ന് അറിയാനും പാടില്ലായിരുന്നു. ഒരശരീരി പോലെ അനുഭവിച്ച പാട്ടുകൾ അന്തരാത്മാവിൽ അതിപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു.

ഒരു കാറ്റ് വീശുന്നത് പോലെ. ചിലപ്പോൾ അരയാലിലകൾ ദലമർമ്മരം പൊഴിക്കുന്ന അമ്പലത്തിന്റെ മുറ്റത്തെന്ന പോലെ, മറ്റു ചിലപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെ, വസന്തം പുഷ്കലമായ ഒരു ഉദ്യാനത്തിൽ ആനന്ദത്തോടെ നടക്കുന്നത് പോലെ, പുഴയരികിൽ പഞ്ചാരമണലിൽ ഇരിക്കുന്നത് പോലെ, മഴ നനഞ്ഞ് തൊടികളിലൂടെ നടക്കുന്നത് പോലെ, നിലാവത്ത് ആകാശം നോക്കി മട്ടുപ്പാവിൽ കിടക്കുന്നത് പോലെ, വയലിറമ്പിൽ പ്രിയപ്പെട്ടവനെ കാത്തു നിൽക്കുന്നത് പോലെ, എസ് ജാനകിയുടെ ശബ്ദമാധുര്യം എന്നെ അനുഭവിപ്പിക്കുന്ന സൗമ്യതകൾക്ക് ഞാൻ എന്ത് പേരിട്ട് വിളിക്കാനാണ്?

വെറുതെ മാനത്ത് കണ്ണുനിട്ടിരിക്കുമ്പോൾ ചെറിയ കാറ്റിൽ പറന്നു പോകുന്ന മേഘങ്ങളെ കാണാം. ചെറിയമ്മായി പറഞ്ഞു തന്നത് അതെല്ലാം സപ്തർഷികളെന്നാണ്. നോക്ക്, അതാണ് അത്രി. തൊട്ടുപുറകിൽ അങ്കിരസ്, പിന്നെ മരീചി. വലതുഭാഗത്ത് അത്രി ചേർന്ന് നിൽക്കുന്നത് പുലസ്ത്യൻ. ഇന്ന് വശിഷ്ഠനെ കാണാനില്ലല്ലോ. പറക്കാതെ അവയെല്ലാം ചാമുണ്ടിക്കാവിന് മുകളിൽ വട്ടമിട്ട് നിൽക്കുന്നു. ചെറിയമ്മ പറയും, അത് എന്തിനാണെന്നറിയുമോ? സന്ധ്യാനേരത്ത് ചാമുണ്ടിക്കാവിൽ പാട്ടിടുമല്ലോ, നല്ല കീർത്തനങ്ങൾ, ജാനകിയുടെ പാട്ടുകൾ, അത് കേൾക്കാനാണ്. ഋഷികൾ കാവിന് മുകളിൽ നിശബ്ദരായും നിശ്ചലരായും നിൽക്കുന്നതത്രേ.

പാലാഴി കടഞ്ഞപ്പോൾ പാട്ടിന്റെ സ്വരങ്ങൾ എന്നാവും പുറത്തേക്ക് വന്നത്? അത് ആദ്യം കിട്ടിയത് അസുരന്മാർക്കോ അതോ ദേവന്മാർക്കോ? ആർക്കാണെങ്കിലും അതവർ മനുഷ്യന് കൊടുക്കാൻ സന്മനസ് കാണിച്ചു. മനുഷ്യനാകട്ടെ, അത് അനാദിയായ കലയായി കടലിനേക്കാൾ ആഴത്തിൽ, ആകാശത്തെക്കാൾ അപാരതയിൽ, ആത്മാവിന്റെ അഗാധതകളിൽ സൂക്ഷിച്ചുവച്ചു. അധികമില്ലാത്ത പര്യായങ്ങൾ ആ നാദധാരകൾക്ക് അനുഗ്രഹീതമായി. അതിൽ ഉദാത്തമായ ഒരു പര്യായമായി എസ് ജാനകി എന്ന നക്ഷത്രം.

നാടിന്റെ അതിരുകളെ ലംഘിക്കുകയാണോ ഇല്ലാതാക്കുകയാണോ വേണ്ടത്? രണ്ടായാലും മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ഒന്നുകൊണ്ടും അതിരുകൾ ഭേദിക്കാനാവില്ല തന്നെ. ഹൃദയത്തിനും ഹൃദയത്തിനുമിടയിൽ മുള്ളുവേരുകൾ മനുഷ്യൻ പണിഞ്ഞുകഴിഞ്ഞു. നാടിനും നാടിനുമിടയിൽ അതിരുകല്ലുകൾ പാകിക്കഴിഞ്ഞു. അത് ലംഘിക്കാനാകുന്നത് ഏത് മുള്ളുവേലിയും തകർക്കാനാവുന്നത് കലയുടെ കരുത്തുകൊണ്ട് മാത്രമാണ്. എസ് ജാനകിയുടെ സ്വരലാവണ്യം ഭാഷകളെ അതിലംഘിക്കുന്നു, അതിരുകളെ അലിയിച്ചു കളയുന്നു. മഹാമാനവികതയിലേക്ക് മുഖമുയർത്തുന്ന പാട്ടുകൾ.

ജലമാകുന്നു. മറ്റു ചിലപ്പോൾ അത് സങ്കടക്കടലാകുന്നു. ഉച്ചവെയിൽ പോലെ തെളിഞ്ഞു കാണാവുന്നു, കൂട്ടാവുന്നു. സാന്ധ്യനിലാവ് പോലെ കണ്ണുകളെ കുളിർപ്പിക്കുന്നു. ചിലപ്പോൾ അത് ചിരിച്ചുകൊണ്ട് എന്റെ നക്ഷത്ര കണ്ണുകൾ പൊത്തുന്നു. ഇറമ്പിൽ നിന്നെറ്റുവീഴുന്ന മഴത്തുള്ളി പോലെ അതെന്നെ അനുഭൂതി സാന്ദ്രമാക്കുന്നു. പുലർകാലത്ത് ഇലച്ചാർത്തുകളെ മുഴുവൻ പുതച്ചു നിൽക്കുന്ന കോടമഞ്ഞിന്റെ ഭംഗിയോടെ പാട്ടുകൾ എന്നെയും പൊതിയുന്നു.

മൊട്ടച്ചിക്കുന്നിന്റെ മുകളിൽ നിന്നാൽ ആകാശം തൊടാം, മേഘങ്ങളെ അടുത്തു കാണാം, മറ്റാരും നനയുന്നതിനേക്കാൾ മുന്നേ മഴ നനയാം. ചെറിയമ്മായുടെ മുത്തച്ഛൻ മുത്തുസ്വാമിക്ക് മൊട്ടച്ചിക്കുന്നിൽ ഒരു കുടിലുണ്ടായിരുന്നത്രേ. ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, കപ്പ പുഴുങ്ങി തിന്നായിരുന്നു ജീവിച്ചിരുന്നത്. മൊട്ടച്ചിക്കുന്ന് നിറയെ അന്ന് കപ്പകൃഷിയുണ്ടായിരുന്നു, പിന്നീടാണ് റബ്ബർ വന്നത്. മുത്തുസ്വാമി മാസത്തിലൊരിക്കൽ മാത്രമാണ് മൊട്ടച്ചിക്കുന്നിറങ്ങി താഴ്വാരത്ത് വന്നിരുന്നത്. അത് വേലക്കുട്ടി മാമന്റെ കടയിൽ നിന്ന് ബാറ്ററി വാങ്ങാനായിരുന്നു, റേഡിയോ കേൾക്കാൻ, എസ് ജാനകിയുടെ പാട്ട് കേൾക്കാൻ.

ഉൾക്കടലിൽ വള്ളത്തിലിരുന്ന് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത് ഡാൻഡീസനായിരുന്നു. കടൽക്കരയിലായിരുന്നു അവന്റെ വീട്. മീൻ പിടിക്കാൻ പോകുന്ന ബന്ധുക്കളോടൊപ്പം നീലവിശാലമായ കടൽപ്പരപ്പിൽ വള്ളത്തിലിരുന്ന് റേഡിയോയിലൂടെ എസ് ജാനകിയുടെ പാട്ട് കേൾക്കുന്ന സുഖദമായ പകലുകൾ. കണ്ണടച്ചിരുന്നാൽ എനിക്കത് കേൾക്കാം, കാണാം. കടൽപ്പരപ്പിൽ മെല്ലെ നീങ്ങുന്ന വള്ളങ്ങൾ, പടിഞ്ഞാറേക്ക് പാട്ടുപാടിപ്പോകുന്ന സൂര്യൻ, ആകാശത്തെ വരച്ചുകൊണ്ട് പറന്നുപോകുന്ന കടൽ കൊക്കുകൾ, വള്ളത്തിന്റെ മൂലയിലിരുന്ന് പാടുന്ന റേഡിയോ, ജാനകിയുടെ സ്വരത്തിൽ അലിഞ്ഞു ചേരുന്ന കടൽ.

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന്റെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സ്ത്രീകൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, സർവകലാശാലകൾ നയിക്കുന്നു, കോടതികളിൽ വിധി പ്രസ്താവിക്കുന്നു, വലിയ വലിയ കമ്പനികളുടെ അമരത്തിരിക്കുന്നു, രാഷ്ട്രീയം മുതൽ ശാസ്ത്രം വരെ എല്ലാ മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമായി അറിയിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഓരോ ദിവസവും വേദികളിൽ പ്രസംഗങ്ങൾ നടക്കുന്നു. സോഷ്യൽ മീഡിയ നിറയെ സ്ത്രീകളുടെ വിജയകഥകളാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് തോന്നാം. പക്ഷേ ഈ വേദികളിൽ നിന്നിറങ്ങി ഒരു സാധാരണ വീട്ടിലേക്ക് ഒന്ന് കയറി ചെന്നാൽ മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ അടുക്കളയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടാകും. രാവിലെ 5 മണിക്ക് തുടങ്ങിയ അവളുടെ ജോലി രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടുണ്ടാവില്ല. വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ച് അവൾക്ക് ആശങ്കയുണ്ട്. കുട്ടിക്ക് ജലദോഷം വന്നാൽ അവൾ ഉറങ്ങാതെ നോക്കും. ഭർത്താവിന് ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിൽ മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. പ്രായമായ മാതാപിതാക്കളുടെ ആശുപത്രി പരിശോധനകൾ ഓർമ്മിപ്പിക്കും. എന്നാൽ ഇത്രയും പേരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓടി നടന്ന് അന്വേഷിക്കുന്ന ആ സ്ത്രീ അവസാനമായി സ്വന്തം ആരോഗ്യം പരിശോധിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും പ്രസവകാലത്തോ അല്ലെങ്കിൽ വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോഴോ മാത്രമാണ്. അതിനിടയിലുള്ള 20-30 വർഷങ്ങൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുടുംബവും സമൂഹവും അധികം ശ്രദ്ധിക്കാറില്ല. 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം പതുക്കെ മറ്റൊരു ജീവിതഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹോർമോണുകളുടെ സ്വാഭാവിക മാറ്റങ്ങൾ തുടങ്ങുന്നു. ആർത്തവ വിരാമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഈ ഘട്ടത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. പല സ്ത്രീകൾക്കും വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു. ചിലർക്ക് രാത്രിയിൽ ഉറക്കം ശരിയാകില്ല. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചിലർക്ക് വിഷാദം അനുഭവപ്പെടും. ചിലർക്ക് ശരീരമാസകലം വേദനയായിരിക്കും. പലർക്കും മുട്ടുവേദനയും നടുവേദനയും തുടങ്ങും. തൈറോയിഡ് രോഗങ്ങൾ, രക്തക്കുറവ്, അസ്ഥികളുടെ ബലക്കുറവ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, സന്ധിവാതം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഈ ലക്ഷണങ്ങളിൽ പലതും അവർ രോഗമായി പോലും കണക്കാക്കുന്നില്ല. ഇതൊക്കെ പ്രായമാകുമ്പോൾ വരുന്നതല്ലേ? സ്ത്രീകളായാൽ ഇതൊക്കെ സഹിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ മാറിക്കൊള്ളും. ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അവർ സ്വന്തം വേദനയെ നിസ്സാരവൽക്കരിക്കുന്നു. അതിന് മറ്റൊരു കാരണവുമുണ്ട്. വീട്ടിൽ അസുഖപ്പെടാൻ പോലും സ്ത്രീകൾക്ക് പലപ്പോഴും അനുവാദമില്ല. അവർ കിടപ്പിലായാൽ ആ വീടിന്റെ താളം തന്നെ തെറ്റും. ഭക്ഷണമുണ്ടാക്കാൻ ആരുമില്ല. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാതെ വരും. അതുകൊണ്ട് പല സ്ത്രീകളും അസുഖം മറച്ചുവെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പഠിച്ചവരാണ്. ഇതാണ് ആരോഗ്യ വിദഗ്ധർ ഡബിൾ ബർഡൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പുറത്ത് ജോലിയുള്ള സ്ത്രീകൾക്ക് ഇത് ഇരട്ടിയാകുന്നു. രാവിലെ വീട്ടിലെ ജോലികൾ തീർത്ത് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. തിരിച്ച് വീട്ടിലെത്തിയാൽ വീണ്ടും അടുക്കള, കുട്ടികൾ, പഠനം, പ്രായമായ മാതാപിതാക്കൾ, വീട് വൃത്തിയാക്കൽ, അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ. ഒരു ജോലിക്ക് ശമ്പളമുണ്ട്. പക്ഷേ വീട്ടിലെ ഈ ജോലികൾക്ക് ശമ്പളമില്ല, അവധിയില്ല, വിരമിക്കലില്ല. ലോകാരോഗ്യ സംഘടനയും വിവിധ ആരോഗ്യ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഈ തുടർച്ചയായ മാനസികവും ശാരീരികവുമായ അധ്വാനമാണ് എന്നാണ്.

നമ്മുടെ നാട്ടിൽ മറ്റൊരു കാഴ്ചയുണ്ട്. ഒരു പുരുഷന് ചെറിയൊരു നെഞ്ചുവേദന വന്നാൽ കുടുംബം മുഴുവൻ ആശുപത്രിയിലേക്ക് ഓടും. പക്ഷേ ഒരു സ്ത്രീ 6 മാസമായി നടുവേദന സഹിക്കുകയാണെങ്കിൽ കുറച്ച് വിശ്രമിച്ചാൽ മാറും എന്ന മറുപടിയാണ് സാധാരണ ലഭിക്കുക. വർഷങ്ങളോളം മരുന്ന് കഴിക്കാതെ പരിശോധന നടത്താതെ രോഗം സഹിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും അവർ ആശുപത്രിയിൽ എത്തുന്നത് രോഗം വളരെ ഗുരുതരമായ ശേഷമാണ്. ചിലപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ക്യാൻസർ വളരെ വൈകിയാണ് കണ്ടെത്തുന്നത്. ചിലപ്പോൾ അസ്ഥികൾക്ക് ഗുരുതരമായ ബലക്കുറവ് വന്ന ശേഷമായിരിക്കും ചികിത്സ തുടങ്ങുന്നത്. അപ്പോഴാണ് വീട്ടുകാർ പറയുന്നത്, ഇത്രയും നാൾ ഈ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഞാൻ എത്രയോ തവണ പറഞ്ഞതല്ലേ, വീട്ടിലെല്ലാവരുടെയും ജന്മദിനം ഓർക്കുന്ന സ്ത്രീക്ക് സ്വന്തം മെഡിക്കൽ ചെക്കപ്പിന്റെ തീയതി ഓർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല കുടുംബങ്ങളിലും. കാരണം അവളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടെയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വീണ്ടും പരിശോധിക്കേണ്ടത്. സ്ത്രീകൾക്ക് ജോലി ലഭിക്കുന്നത് മാത്രം ശാക്തീകരണമല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രം ശാക്തീകരണമല്ല. ഒരു സ്ത്രീക്ക് അസുഖം വന്നാൽ വിശ്രമിക്കാൻ കഴിയുന്ന വീട്ടന്തരീക്ഷം ഉണ്ടാകണം, അവളുടെ വേദന കേൾക്കാൻ ആളുണ്ടാകണം, അടുക്കളയിലെ ജോലികൾ കുടുംബം പങ്കുവെക്കണം, ആശുപത്രിയിലേക്ക് പോകാൻ അവൾക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന അവസ്ഥ ഉണ്ടാകണം. 6 മാസം കൂടുമ്പോഴെങ്കിലും ആരോഗ്യ പരിശോധന നടത്താൻ അവൾക്ക് സമയം ലഭിക്കണം. ഇവയൊക്കെയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളങ്ങൾ.

കുടുംബത്തിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വീട്ടിലെ സ്ത്രീ എപ്പോഴും ശക്തിയായിരിക്കുമെന്ന് കരുതരുത്. അവളും ക്ഷീണിക്കും. അവൾക്കും വിശ്രമം വേണം. അവൾക്കും കരുതൽ വേണം. ഒരു ദിവസം അവൾ ഒന്നും ചെയ്യാതെ കിടന്നാൽ വീട് എങ്ങനെ മുന്നോട്ടു പോകും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൾ ദിവസവും ചെയ്യുന്ന ജോലികൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കുടുംബാംഗങ്ങൾ പഠിക്കണം. സർക്കാരിനും ആരോഗ്യവകുപ്പിനും ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവല്ല. ഗ്രാമതലത്തിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കായി സ്ഥിരമായ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വേണം. ആർത്തവ വിരാമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപകമാകണം. പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ, അസ്ഥികളുടെ ആരോഗ്യം, ശരിയായ ഭക്ഷണരീതി, മാനസിക ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകണം. സ്ത്രീകൾക്ക് രോഗം വന്നാൽ ചികിത്സ നൽകുന്നത് മാത്രം പോരാ, രോഗം വരാതിരിക്കാൻ ആവശ്യമായ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് അതിന്റെ വലിയ കെട്ടിടങ്ങൾ നോക്കിയല്ല, ഏറ്റവും നിശബ്ദമായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം നോക്കിയാണ്. ഈ നാട്ടിലെ അമ്മമാർ രോഗമൊളിപ്പിച്ച് പുഞ്ചിരിക്കാൻ നിർബന്ധിതരാകുന്നിടത്തോളം കാലം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രസംഗങ്ങൾ അപൂർണമായിരിക്കും. ഒരു സ്ത്രീ ആശുപത്രി കിടക്കയിൽ കിടന്ന ശേഷം മാത്രം അവൾ ചെയ്തിരുന്ന ജോലികളുടെ വില തിരിച്ചറിയുന്ന കുടുംബങ്ങൾ മാറണം. അവൾ തളരുന്നതിന് മുൻപ് അവളെ കാണണം. അവൾ കരയുന്നതിന് മുൻപ് അവളെ കേൾക്കണം. അവൾ രോഗിയാകുന്നതിന് മുമ്പ് അവളുടെ ആരോഗ്യം സംരക്ഷിക്കണം. കാരണം ഒരു വീടിന്റെ യഥാർത്ഥ ആരോഗ്യവും സന്തോഷവും പലപ്പോഴും ആ വീട്ടിലെ സ്ത്രീയുടെ ആരോഗ്യത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. ഈ സത്യം തിരിച്ചറിയുന്ന ദിവസം മുതൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അർഹതയുണ്ടാകൂ. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: भारत का झंडा गाड़ दिया है, जो भारत को आत्मविश्वास से भर देती है. विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता है.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ 2 കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെതേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 604 പോയിന്റ് ഇടിഞ്ഞ് 77551, നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്ന് 24179 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. 91.2

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 20-ന്റെ സമതല ഭൂമികകളിലാണ്. 1919 ജൂലൈ 20 എവറസ്റ്റ് കൊടുമുടിയുടെ ഉന്നത ശൃംഗത്തിൽ നേപ്പാളിയായ ടെൻസിംഗ് നോർഗയോടൊപ്പം ആദ്യമായി കാലുകുത്തി ചരിത്രം സൃഷ്ടിച്ച ന്യൂസിലൻഡുകാരനായ പർവ്വതാരോഹകൻ എഡ്മണ്ട് ഹില്ലാരി ഭൂജാതനായിരിക്കുന്നു. 1976 ജൂലൈ 20 നാസയുടെ വൈക്കിംഗ് 1 ചൊവ്വയിൽ ദേ ഇറങ്ങിയിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൾഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: कतर के फादर अमीर महामहिम शेख अहमद बिन खलीफा अल थानी के निधन के बारे में भी सूचित करना है. उन्होंने आधुनिक कतर की नींव रखी और उसे विकास और समृद्धि की महान ऊंचाइयों पर पहुंचाया. उन्होंने भारत कतर संबंधों के संवर्धन में भी महत्वपूर्ण भूमिका निभाई.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ യു എൻ എഫ് സി സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ ഡി ടി എച്ച് ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഹോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ യു എസ് സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് യു എസ് കോൺഗ്രസിനോടും യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
4: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് യു എസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് യു എസിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
2: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
3: വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ, നമ്മുടെ അഭിമാനം.

0: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
1: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഹമാര ബുസുർഗ് ഹമാരെ അഭിമാൻ, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങൾക്ക് അഭിമാനം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാജ്യം മുതിർന്നവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്. പുതിയ നയങ്ങളും പുതിയ പ്രോഗ്രാമുകളും വികസിപ്പിക്കുന്നതിനായി നമ്മെ പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രാലയമാണ് ഇത്. ഭിന്നശേഷിയുള്ള വ്യക്തികൾ, പിന്നാക്കക്കാർ, അങ്ങേയറ്റം പിന്നാക്ക വിഭാഗങ്ങൾ, മുതിർന്ന പൗരന്മാർ, പിന്നെ മറ്റ് ഗ്രൂപ്പുകൾ, ഇവരെല്ലാം സാമൂഹ്യനീതിയെ അചഞ്ചലമായി പ്രോത്സാഹിപ്പിക്കുന്നു.

0: ഹേ ലക്ഷ്മി, നീ എവിടെയായിരുന്നു?
1: വരുന്നതേ ഉള്ളൂ മുത്തച്ഛ. നിങ്ങളുടെ ശ്രോതാക്കളെ കാണാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര ആവേശം കാണിക്കുന്നതെന്ന്?
0: അവർ ഞങ്ങൾക്ക് കുടുംബത്തെ പോലെ ആയതിനാൽ ആവേശം ഇരട്ടിയ. അതുകൊണ്ടാ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിൽ ആരാണ് സന്തോഷിക്കാത്തത് എന്റെ ലക്ഷ്മി? ഹമാരേ ബുസുർഗ് ഹമാരാ അഭിമാൻ. ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ആ ഇത് എന്റെ പ്രിയപ്പെട്ട ചെറുമകൾ ലക്ഷ്മിയാണ്. എന്നെ വേണ്ട വിധം നോക്കി പരിപാലിക്കുന്നതെല്ലാം എന്റെ ഈ കൊച്ചുമോള.
1: മുത്തച്ഛ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം, ഞങ്ങളുടെ ബഹുമാനവും മഹത്വവും. ഭാരത്, ഈ പ്രത്യേക പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ, ഞങ്ങളുടെ അഭിമാനം. ഹമാരെ ബുസുർഗ്, ഹമാരാ അഭിമാൻ.
0: എല്ലാവരെയും ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആ സുഹൃത്തുക്കളെ, ഈ പരിപാടി നമ്മുടെ പ്രായമായവരെ ആദരിക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണ് കേട്ടോ. എന്നെപ്പോലെ പ്രായമുള്ള അവശത അനുഭവിക്കുന്ന ഒത്തിരി പൗരന്മാർക്ക് ഈ പരിപാടി പ്രയോജനപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇത് ഏതെങ്കിലും മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നമുക്ക് പരിപാടിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടന്നാലോ. എന്റെ ചെറുമോൾ ലക്ഷ്മിയും ഈ പരിപാടിയിൽ എന്നോടൊപ്പം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹമാരെ ബുസുർഗ്, ഹമാരാ അഭിമാൻ. ഞങ്ങളുടെ മുതിർന്നവർ, ഞങ്ങളുടെ അഭിമാനം.

0: ആ ലക്ഷ്മി, നിനക്ക് നമ്മുടെ വക്കീലിനെ അറിയാമോ? ദീപക് ബാബു.
1: അതെ.
0: ആ, അദ്ദേഹം മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പരിപാടിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു.
1: മുതിർന്ന പൗരന്മാർക്കായുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം IPSC ഒരു സംരംഭമാണ്.
0: ആ പറയൂ ലക്ഷ്മി, അതിലെന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്?
1: അപ്പം വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാം വിശദീകരിക്കും. ഇതിന് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസ പെൻഷനുകൾ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
0: എന്താ ലക്ഷ്മി, ഇത് തമാശയ്ക്കുള്ള സമയമാണോ? ഞാൻ കാണുന്നത് പോലെയാണോ ഒരു കാര്യം നീ കാണുന്നത്? നീ ഒരു വിഡ്ഢിയാണോ?
1: ഓ മുത്തച്ഛ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? പക്ഷേ ഞാൻ സത്യം പറയുന്നു. വിവിധ സംസ്ഥാന

0: സർക്കാരുകൾക്കൊപ്പം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട് മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേകമായി പെൻഷൻ പദ്ധതികൾ. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക.
1: എങ്കിൽ പറയൂ, എപ്പോ മുതലാണ് മുതിർന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നത്?
0: എന്താ പപ്പ എന്തിനാ അങ്ങനെ പറയുന്നത്? മുത്തച്ഛ, ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല, നിരവധിയുണ്ട് കൂട്ടത്തിൽ.
1: ഈ പെൻഷൻ പദ്ധതി യഥാർത്ഥത്തിൽ പ്രായമായവർക്ക് പ്രയോജനകരമാണ്. അതെപ്പോഴാണ് പ്രയോജനമാകുന്നത് എന്ന് അറിയാമോ? ആ പദ്ധതിയുടെ പേരും കൂടി പറയാമോ?
0: ഇന്ത്യയിൽ ആരംഭിച്ച ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയാണ് അവ. 1995 സീനിയർ സിറ്റിസൺ പെൻഷൻ സ്കീം പോലുള്ളവ.
1: ദീപക് ബാബുവും അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൂടെ പറയൂ.
0: മുത്തച്ഛ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ പ്രായമായവർക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കും. ഈ സ്കീം പ്രാഥമികമായി 60 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്കുള്ളതാണ്. കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ ഉദ്യമത്തിലൂടെ സർക്കാർ അവർക്ക് നൽകുന്നു. ഒരു സാധാരണ പെൻഷൻ കൂടെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷന്റെ ലക്ഷ്യം. ജീവിതം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകുമ്പോൾ പ്രായമായ വ്യക്തികളെ പിന്തുണയ്ക്കുന്നതാണ് പദ്ധതി.
1: കൊള്ളാം കൊള്ളാം. എന്നാൽ ഈ സ്കീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: വിഭവങ്ങളുടെ അഭാവം കാരണം അവർക്ക് സ്ഥിരമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. അവരുടെ ജീവിതാവസാനം വരെ പദ്ധതി പ്രകാരം പ്രായമായ വ്യക്തികൾക്ക് നിശ്ചിത പ്രതിമാസ പെൻഷൻ തുക അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർണയിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം. സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സിന്റെ അഭാവം ഇത് നികത്തുന്നു.
1: അതിനർത്ഥം ഈ സ്കീമിൽ അപേക്ഷിക്കുന്നതിന് ഒരു വ്യക്തിക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടായിരിക്കണം, ശരിയല്ലേ? സാമ്പത്തികമായി ദുർബലമായ സ്ഥിരമായ വരുമാന മാർഗമില്ലാത്ത ആളായിരിക്കണം, അതും ശരിയല്ലേ?
0: അതെ.
2: പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നമുക്കിനി ഒരപ്പൂപ്പന്റെയും അമ്മമ്മയുടെയും കൊച്ചുമ്മന്റെയും കഥ കേൾക്കാം. ഒറ്റപ്പെട്ട് കഴിയുന്നതിന്റെ ദുഃഖവും വേദനയും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
3: എടി, എനിക്ക് വയസ്സ് 67 ആയി. നമ്മൾ രണ്ടും ഇവിടെ ഒറ്റയ്ക്ക്. ബന്ധുക്കളെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവര് അങ്ങ് വടക്കേ അറ്റത്ത്. എനിക്കോ നിനക്കോ എന്തെങ്കിലും വന്നാ ആരുണ്ട്? മോൾ അങ്ങ് UK-യില് വലിയ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ ഒന്ന് പറഞ്ഞേ.
4: അവരന്ന് പോയതുകൊണ്ട് നമ്മള് ഒരു കുറവും ഇല്ലാതെ അന്തസായി ഇവിടെ കഴിയണം. ഇല്ലെങ്കി ഇപ്പൊ കാണാരുന്ന്. ചുമ്മാ ഇരിക്കണണ്ടാ, ആ TV ഒന്ന് വയ്ക്കണം.
3: നീ പറഞ്ഞത് ശരിയാ. നമ്മൾ ഒരു കിളവനും കിളവിയും പട്ടണത്തില് 12 നില മേലെ അങ്ങ് ഫ്ലാറ്റില്.
4: മതി മതി, ഞാൻ കിടക്കാൻ പോണു. പിന്നെ ആ സ്റ്റൗവിലെ വെള്ളം തിളയ്ക്കുമ്പോ ഓഫ് ആക്കണേ, മറക്കല്ല് കേട്ടാ.
3: ഇല്ല ഇല്ല. ഡേയ്, ഗുളിക കഴിച്ചോ?
4: അയ്യോ, അതങ്ങ് മറന്നു.
3: നീ പോയി കിടക്ക്, ഗുളികയും വെള്ളവും ഞാൻ കൊണ്ട് തരാം.
4: കിടക്കണില്ലേ, എന്നെ പറഞ്ഞു വിട്ടിട്ട് TV-യിലെ വാർത്ത കേക്കാനല്ലേ?
3: വെള്ളം തിളയ്ക്കണ്ടേ.

0: പിള്ളേരാണോ?
1: ആ നോക്കട്ടെ. ഹലോ ഹലോ, എന്താ മോനെ ഈ നേരത്ത്?
2: ഹലോ അച്ഛാ, അമ്മ ഉറങ്ങിയോ?
1: ആ കിടന്നു. മോനെവിടെ?
2: അവനിന്ന് നേരത്തെ ഉറങ്ങി.
1: സമയം ഇപ്പോ എത്രയായി അവിടെ?
2: ഞാൻ പിന്നെ വിളിക്കാം.
1: ഓ, അവൻ കട്ടി ചെയ്തു. ഓ, വെള്ളം തിളച്ചു വറ്റിക്കാണും. ഈശ്വര, എന്റെ കുട്ടിക്ക് ഉടനെ ഭേദമാവണേ. വല്ല നാട്ടിലും കിടക്കണ്, എന്നോടൊരു സമാധാന വാക്ക് പറയാൻ ആര് വിളിക്കാൻ? അവളെ അമ്മയോട് പറഞ്ഞ ഇപ്പൊ ചങ്ക് പൊട്ടി മരിക്കും. പാവം, മോൾക്ക് വേണ്ടിയായിരുന്നു അവളുടെ ജീവിതം മുഴുവനും.

0: അല്ല, ഇതാര്? സച്ചുമോനെ, സച്ചുമോനെ.
1: അപ്പൂപ്പ,
0: ഇങ്ങു വാ മക്കളെ, എത്ര നാളായി കണ്ടിട്ട്. അപ്പൂപ്പൻ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു.
1: അപ്പൂപ്പ, അതല്ലേ അപ്പൂപ്പ ഞാൻ ഓടി വന്നേ. ആ അമ്മാമ എവിടെ അപ്പൂപ്പ?
0: അമ്മാമ? അമ്മാമ കിടക്കുന്നതാ മോനെ.
1: അപ്പൂപ്പനെ എന്താ? അല്ല ആരെയാ നോക്കണത്?
0: മോന്റെ അമ്മയും അച്ഛനും?
1: ഇല്ല അപ്പൂപ്പ, അമ്മയും അച്ഛനും ഒന്നും വന്നില്ല.
0: ഏ, പിന്നെ മോൻ ഒറ്റയ്ക്കാണോ പോന്നത്?
1: എനിക്ക് അപ്പൂപ്പനെ അമ്മാമ്മയും കാണാൻ കൊതിയായി, അതാ ഞാൻ വന്നത്.
0: മിടുക്കൻ മിടുക്കൻ അപ്പൂപ്പന്റെ ചക്കര കുട്ടൻ.

0: അപ്പൂപ്പ അപ്പൂപ്പൻ എനിക്ക് ചക്കര പൈസയും വച്ച് തരണേ, എനിക്ക് വലിയ ഇഷ്ടമാ.
1: അതിനെന്ത് മോന് പാലട? ഏ അപ്പൂപ്പൻ വാരി തരട്ടെ? എങ്ങനെ?
0: ഹഹഹ

0: ഡേ നമ്മുടെ സച്ചുമോൻ.
1: എന്താന്ന് പിച്ചുംപേയും പറയണത്? അങ്ങ് യു കെ കിടക്കണ കൊച്ച് ഇവിടെ വന്നു പോലും. ഉറക്ക ക്ഷീണമാണ്, ഞാൻ പറഞ്ഞില്ലേ ഉറക്കം ഒഴിക്കില്ലെന്ന്. ഓ, ബാക്കിയുള്ളവരുടെ ഉറക്കവും പോയി.

0: എന്താ കൂട്ടുകാരെ, നാടകം ഇഷ്ടപ്പെട്ടോ?
1: ശരി, അപ്പോ എന്നോട് പറ ലക്ഷ്മി, ജനങ്ങൾ അവരുടെ പണം എവിടെ നിക്ഷേപിക്കണം?
0: പൂർണ്ണമായും സുരക്ഷിതമായ ഒന്നിനെ ഏറ്റവും മികച്ച ഓപ്ഷൻ പ്രധാനമന്ത്രി വയവന്ദന യോജനയാണ്.
1: ഓ, അതെന്താ ലക്ഷ്മി ആകാശത്ത് നിന്ന് വീണ മറ്റൊരു പദ്ധതി? അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറ.
0: ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC നടത്തുന്ന മുതിർന്ന പൗരന്മാർക്കായി ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ച ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു നിശ്ചിത പെൻഷൻ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിക്ഷേപത്തിന് ഗ്യാരണ്ടിയുടെ പലിശ നിരക്കിൽ ഒരു പെൻഷൻ ലഭിക്കുന്നു. ഇത് വിപണി പലിശ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും സ്ഥിരമായ വരുമാനം നൽകുന്നു.
1: അപ്പോ നിക്ഷേപിച്ച പണം സുരക്ഷിതമായിരിക്കും. അവർക്ക് പെൻഷനും ലഭിക്കുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് കൊള്ളാം.
0: കൃത്യം മുത്തച്ഛ, ഈ സ്കീം 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. കൂടാതെ 10 വർഷത്തെ കാലാവധിയുമുണ്ട്. പെൻഷൻ തുക നിക്ഷേപിച്ച തുകയെ ആശ്രയിച്ചിരിക്കുന്നു. കൂടാതെ പെൻഷൻ പ്രതിമാസ, ത്രൈമാസ, അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ എടുക്കാവുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വിവിധ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്ഥിരമായ വരുമാനം നൽകുക എന്നതാണ്.
1: ഒരു കല്ലിൽ രണ്ടു പക്ഷികൾ ഇരിക്കുന്ന പോലെ അല്ലേ? ഇതിന്റെ പലിശ നിരക്ക് എത്രയാ ലക്ഷ്മി? സ്കീം എത്രത്തോളം നിലനിൽക്കും? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കൂ, നമ്മുടെ ജനങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ.
0: സ്കീമിന് 10 വർഷത്തെ കാലാവധിയുണ്ട്. അതായത് ഒരിക്കൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് പെൻഷൻ ലഭിക്കും. ഇത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഗ്യാരണ്ടിയുടെ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ പലിശ നിരക്ക് സ്കീമിന്റെ മുഴുവൻ കാലയളവിലും സ്ഥിരമായി തുടരും.
1: അത് കൊള്ളാം. എന്നാൽ ഈ പദ്ധതിയുടെ പ്രയോജനങ്ങളിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുത്താല്ലേ?
0: ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഞാൻ അത് വിശദീകരിക്കട്ടെ, അല്ലാത്ത പക്ഷം നിങ്ങൾ മടിക്കും.
1: അത് ശരിയാ.

0: ഈ സ്കീമിൽ നിക്ഷേപിക്കുന്നത് വളരെ ലളിതമാണ്. ഘട്ടമൊന്ന്, ആദ്യം സ്കീമിനായുള്ള അപേക്ഷാ ഫോം ലഭിക്കുന്നതിന് അടുത്തുള്ള ഏതെങ്കിലും LIC ബ്രാഞ്ച് ഓഫീസ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക LIC വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുക. ഘട്ടം രണ്ട്, അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കുക. ഐഡന്റിറ്റി പ്രൂഫ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, അഡ്രസ് പ്രൂഫ്, ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഘട്ടം മൂന്ന്, നിങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ LIC അപേക്ഷ അവലോകനം ചെയ്യും. അംഗീകാരത്തിന് ശേഷം നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കാം. അടൽ വയോ അഭ്യുദയ യോജനയെക്കുറിച്ചും വയോജനങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ഞങ്ങളുടെ റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഘട്ടം നാല്, സ്കീമിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിസി ബോണ്ട് ലഭിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ അനുസരിച്ച് പെൻഷൻ പേയ്മെന്റുകൾ ആരംഭിക്കും. പ്രതിമാസ, ത്രൈമാസ, അർദ്ധവാർഷിക, വാർഷിക മുതലായവ. ഈ സ്കീമിന് കീഴിൽ പോളിസി ഉടമ ഗുരുതരമായ അസുഖം നേരിടുന്നുണ്ടെങ്കിൽ നേരത്തെ പിൻവലിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിക്ഷേപിച്ച തുകയുടെ 98% തിരികെ ലഭിക്കും. കൂടാതെ 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ സ്കീമിൽ ലോൺ എടുക്കാം. പദ്ധതിയിൽ നിക്ഷേപിച്ച തുകയുടെ 75% പരമാവധി വായ്പ തുക ലഭിക്കുക.
1: വിശദമായിട്ട് തന്നെ നീ പറഞ്ഞു തന്നു. എന്നാൽ ആരെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നം നേരിട്ടാലോ? ഈ വായ്പാ തുകയൊക്കെ കിട്ടണമെങ്കിലേ അതിനാവശ്യമായ രേഖകളൊക്കെ വേണ്ടേ? ആ രേഖകൾ എന്തൊക്കെയാ ലക്ഷ്മി?
0: പറയാം. ആധാർ കാർഡ് തിരിച്ചറിയൽ പരിശോധനയ്ക്കായി, പാൻ കാർഡ് നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ, പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോ അപേക്ഷാ ഫോമിനൊപ്പം സമർപ്പിക്കണം. ഫില്ലർ നമ്പർ 12 എല്ലാം ഒന്നായി സംയോജിപ്പിച്ചു.

0: ഹമാരെ ബുർജുർഗ് ഹമാര അഭിമാൻ എന്നതിന്റെ ഇന്നത്തെ സെഗ്മെന്റ് ആയിരുന്നു ഇത്. അടൽ വയോ അഭ്യുദയ യോജനയെക്കുറിച്ചും വയോജനങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ഞങ്ങളുടെ റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയും കമ്മ്യൂണിറ്റി റേഡിയോ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശത്തിലും ഞങ്ങൾ ഇത് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. പരിപാടി തുടർന്ന് കേൾക്കൂ.
0: അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനവും ബഹുമാനവും അനുഭവത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിധിയാണ്. അവരാണ് നമ്മുടെ ഐഡന്റിറ്റി, അവർ നമ്മുടെ ആത്മാഭിമാനമാണ്. നമ്മുടെ ഇന്ത്യ മഹത്തരമാണ്. നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം.

0: അവരാണ് നമ്മുടെ ഐഡന്റിറ്റി, അവർ നമ്മുടെ അഭിമാനമാണ്, മുതിർന്നവർ അല്ലേ? നമ്മുടെ ഇന്ത്യ മഹത്തരമാണ്, നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനമാണ്.
1: പ്രിയ ശ്രോതാക്കളെ, വയോജനങ്ങളുടെ സംരക്ഷണവും അവരെ പരിപാലിക്കേണ്ടതും നാം ഇന്നത്തെ തലമുറയുടെ ഒരു കടമയാണ്. ഈ കടമ സ്തുത്യർഹമായി നിറവേറ്റുന്നതിൽ നാം ഒട്ടും വീഴ്ച വരുത്താൻ പാടില്ല. കാരണം നമ്മളും നാളെ വയോധികരാകും. അപ്പോൾ നമ്മെ സംരക്ഷിക്കേണ്ടതും തുടർന്നു വരുന്ന പൗരന്മാരാണ്. ഈ ബോധം എല്ലാ മനുഷ്യരിലും വേണം എന്ന ആപ്തവാക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാം നമ്മുടെ മുതിർന്നവരെ.
2: അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അനുവാദം തരൂ. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരെയും കാണാം. അതുവരെ ചിരിച്ചുകൊണ്ടേയിരിക്കൂ, പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കൂ, സന്തോഷം പരത്തിക്കൊണ്ടേയിരിക്കൂ. നിങ്ങളെ തന്നെ വളരെ നന്നായി പരിചരിക്കുക. ബൈ ബൈ.

0: ഇതുവരെ കേട്ടത് വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: കവിത പോലെയോ നീ കരുണാസായി റേഡിയോ, മഴവില്ല പോലെ മനസ്സോട് ചേർക്കാം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
3: ഇന്നത്തെ ശ്രുതിസ്മൃതികളിൽ ആദ്യം ഉത്സവം എന്ന ചിത്രത്തിനു വേണ്ടി എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: തോമഞ്ഞൻ തോവൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനമിതാ ഒരു മുഖം പല മുഖം എന്ന ചിത്രത്തിലേത്. എറ്റിയുമാറിന്റെ സംഗീതം കെ ജി യേശുദാസും എസ് ജാനകിയും ആലപിച്ചത്. രചന പൂവച്ചൽ ഖാദർ.

തരകരൂപിണി സരസ്വതി എന്ന ഈ ഗാനത്തിന്റെ രചയിതാവ് ഷിബു ചക്രവർത്തിയാണ്. സംഗീതം നൽകിയത് ശ്യാമും. ചിത്രം സായം സന്ധ്യ. കെ എസ് ചിത്രയുടെ ആലാപന മാധുര്യത്തിലിത ശ്രുതിസ്മൃതികളിൽ ഈ ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ആദാമിന്റെ സന്തതികൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട് എസ് ജാനകി പാടിയത്.

ചിത്രം അംഗീകാരം. നീലജലാശയത്തിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ടിന്റെ രചന ബിജു തിരുമലയാണ്. സംഗീത സംവിധാനം എ ടി ഉമ്മറും ആലപിക്കുന്നത് എസ് ജാനകി.

ശ്രീകുമാരൻ തമ്പിയും എം എസ് വിശ്വനാഥനും ദിവ്യ ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഒരു പാട്ട്, പി ജയചന്ദ്രൻ പാടിയത്, സ്വർണഗോപുര എന്ന് തുടങ്ങുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. വൈദ്യശാസ്ത്രത്തിലെയും മനഃശാസ്ത്രത്തിലെയും ഏറ്റവും വിചിത്രമായ എന്നാൽ വേദനാജനകവുമായ ഒരവസ്ഥയാണ് അനസോപ്നീഷ്യ. നമുക്ക് പനിയുണ്ടെങ്കിൽ അത് നാം അറിയുന്നു, കൈയൊടിഞ്ഞാൽ വേദനയിലൂടെ നാം അത് തിരിച്ചറിയുന്നു. എന്നാൽ നമ്മുടെ തലച്ചോറിന് സംഭവിച്ച ഒരു വലിയ തകരാറ് നാം അറിയാതെ പോയാലോ? പുറത്തുള്ളവർക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വൈകല്യം ആ വ്യക്തിക്ക് മാത്രം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പലപ്പോഴും ഇതിനെ നിഷേധം എന്ന് നാം തെറ്റായി വിളിക്കാറുണ്ട്. എന്നാൽ ഇത് മനഃപൂർവ്വമുള്ള നിഷേധമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു നെറ്റ്വർക്ക് തകരാറാണ്. ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. നോസോസ് എന്നാൽ രോഗം, ഗ്നോസിസ് എന്നാൽ അറിവ്, അനസോഗ്നോഷ്യ എന്നാൽ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നാണ് അർത്ഥം. ഇത് സാധാരണ മറവി രോഗത്തിലോ സ്ട്രോക്ക് വന്നവരിലോ ചിലപ്പോൾ സ്കീസോഫ്രീനിയ ബാധിച്ചവരിലോ കാണപ്പെടുന്നു. ഒരു ഉദാഹരണം പറയാം. സ്ട്രോക്ക് വന്ന് ഇടത് കൈ തളർന്നുപോയ ഒരാൾ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയും. കൈ ഉയർത്താമോ എന്ന് ഡോക്ടർ ചോദിച്ചാൽ അവർ ശ്രമിക്കാതെ തന്നെ ഇതാ ഉയർത്തിക്കഴിഞ്ഞു എന്ന് മറുപടി നൽകും. ഇവിടെ അവർ കള്ളം പറയുകയല്ല, മറിച്ച് അവരുടെ തലച്ചോറിന് ആ വൈകല്യം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ തലച്ചോറിൽ സ്വയം നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പ്രധാനമായും വലതുവശത്തെ പാരിയറ്റൽ ലോബ്, ഫ്രണ്ടൽ എന്നിവയാണ് ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്ന് വിലയിരുത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് ഇവിടെയാണ് നടക്കുന്നത്. അനസോപ്നോഷ്യ ബാധിച്ചവരിൽ ഈ സർക്യൂട്ട് തകരാറിലാകുന്നു. വിവരങ്ങൾ തലച്ചോറിൽ എത്തുന്നുണ്ടെങ്കിലും അത് സ്വയം ബോധവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസ് ഉണ്ടെങ്കിലും ഫിലിം ഇല്ലാത്ത അവസ്ഥ പോലെയാണ്. പുറം ലോകത്തെ ചിത്രം അവിടെയുണ്ട്, പക്ഷെ അത് രേഖപ്പെടുത്താൻ തലച്ചോറിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് എത്ര വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്താലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നാം ഇത് വെറും മനഃപൂർവ്വമുള്ള വാശിയല്ലേ എന്ന്. അല്ല, നിഷേധം എന്നത് ഒരു മാനസിക പ്രതിരോധ തന്ത്രമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള പേടി കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു പ്രതിരോധമാണ്. അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ സത്യമറിയാം. എന്നാൽ അനസോപ്നോഷ്യയിൽ സത്യമറിയാനുള്ള ഹാർഡ്വെയർ തന്നെ പ്രവർത്തനരഹിതമാണ്. ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ക്ഷമ ആവശ്യമാണ്. അവരെ കളിയാക്കുകയോ നിർബന്ധിച്ച് സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അവരിൽ വലിയ ദേഷ്യവും നിരാശയും ഉണ്ടാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇത്തരം രോഗികളെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. രോഗി മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കും, കാരണം അവർ വിശ്വസിക്കുന്നത് അവർക്ക് രോഗമില്ല എന്നാണ്. ഇവിടെ ലീപ് അതായത് ലിസൺ, എംപതൈസ്, എഗ്രി, പാർട്ട്ണർ എന്ന രീതിയാണ് മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നത്. ലിസൺ എന്നാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കുക, എംപതൈസ് എന്നാൽ അവരുടെ അവസ്ഥയോട് സഹതാപമല്ല മറിച്ച് സഹാനുഭൂതി കാണിക്കുക, എഗ്രി എന്നാൽ തർക്കിക്കാതെ പൊതുവായ കാര്യങ്ങളിൽ യോജിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർ എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു പങ്കാളിയാവുക എന്നാണ്. മരുന്ന് കഴിക്കുന്നത് രോഗം മാറ്റാനല്ല, മറിച്ച് നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനോ ഉന്മേഷം ലഭിക്കാനോ ആണെന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കാം. സ്നേഹപൂർണമായ പരിചരണം മാത്രമാണ് ഏക വഴി. മനുഷ്യ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ദുരൂഹവുമാണ്. സ്വന്തം അസ്തിത്വത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ അവസ്ഥ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാം കാണുന്ന ലോകം നമ്മുടെ തലച്ചോർ നമുക്കായി നിർമ്മിച്ചു നൽകുന്ന ഒന്നാണ്. അനസോഗ്നോഷ്യയെക്കുറിച്ചുള്ള ഈ അറിവ് അത്തരം രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും കൂടുതൽ കരുണയോടെ പെരുമാറാൻ നമ്മെ സഹായിക്കട്ടെ. നിഷേധത്തിന്റെ മറവിലല്ല, തിരിച്ചറിവിന്റെ അന്ധതയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഓർമ്മകളുടെ മുറിവുണങ്ങുന്നില്ല, എന്നാൽ അഭിനന്ദനങ്ങൾ മറന്നുപോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കേൾക്കാം.
1: നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതും എന്നാൽ കാരണം അറിയാത്തതുമായ ഒരു മാനസിക പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഒരാൾ നമ്മളെ വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ആ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മായാതെ കിടക്കും. എന്നാൽ അതേ വ്യക്തി നൽകുന്നതോ മറ്റു പലരും നൽകുന്നതോ ആയ അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ എന്തുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത്? നമ്മുടെ മനസ്സിന്റെ ഈ വിചിത്രമായ സ്വഭാവത്തിന് പിന്നിൽ ഒരു വൈകാരികമായ ദുരൂഹതയല്ല, മറിച്ച് പരിണാമപരമായ അതിജീവനത്തിന്റെ വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെക്കുറിച്ചും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയാണ്. അതിജീവനമാണ് തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. തലച്ചോറിന്റെ മധ്യഭാഗത്ത് ബദാം പരിപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് അമിഗ്ഡല. തലച്ചോറിന്റെ വൈകാരിക അലാറം സിസ്റ്റം ആണ് ഇത്. പേടി, ഭീഷണി, ഉത്കണ്ഠ തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അമിഗ്ഡല ഉടൻ തന്നെ സജീവമാവുകയും തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അടിയന്തര സന്ദേശം അയക്കുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്ന ഏതൊരു നെഗറ്റീവ് അനുഭവവും, ഒരു വിമർശനം, അപമാനം അല്ലെങ്കിൽ ഒരു നിരാകരണം,

0: തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഭീഷണിയാണ്. ഈ ഭീഷണികൾ അമിഗ്ഡലയെ ഉണർത്തുകയും ഈ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇത് നമ്മുടെ അതിജീവനത്തെ സഹായിക്കും, ഭാവിയിൽ ഇതേ അപകടം ഒഴിവാക്കാൻ ഇത് ഓർമ്മയിലിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ നെഗറ്റീവ് അനുഭവം നമ്മുടെ ദീർഘകാല ഓർമ്മയിൽ, അതായത് ലോങ് ടേം മെമ്മറിയിൽ ശക്തമായി പൂട്ടിയിടുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ നെഗറ്റിവിറ്റി ബയാസ് എന്നറിയപ്പെടുന്നു. അഭിനന്ദനങ്ങൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം. അതേസമയം അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ആരെങ്കിലും നമ്മെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷം അനുഭവപ്പെടും. ഡോപാമിൻ പോലുള്ള നല്ല അനുഭവം നൽകുന്ന രാസവസ്തുക്കൾ പുറത്തുവിടപ്പെടും. എന്നാൽ ഈ പോസിറ്റീവ് പ്രതികരണം അമിഗ്ഡലയെ അടിയന്തരമായി ഉണർത്തുന്നില്ല, കാരണം അഭിനന്ദനം നമ്മുടെ അതിജീവനത്തിന് ഒരു ഭീഷണിയോ നിർണായകമായ ഒരു പാഠമോ അല്ല, മറിച്ച് അതൊരു താൽക്കാലിക സന്തോഷം മാത്രമാണ്. തീവ്രമായ വൈകാരിക തീവ്രത ഇല്ലാത്തതിനാൽ ഈ പോസിറ്റീവ് അനുഭവങ്ങൾ തലച്ചോറിന് എളുപ്പത്തിൽ അവഗണിക്കാനോ അല്ലെങ്കിൽ താൽക്കാലിക ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് കളയാനോ സാധിക്കുന്നു. ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിമർശനം അടുത്ത തവണ നമ്മെ മോശമായി പെരുമാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ ഒരു അഭിനന്ദനം ആ സംരക്ഷണ ദൌത്യത്തിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. ഈ പ്രതിഭാസമാണ് നമ്മൾ ധാരാളം പ്രശംസകൾ ലഭിച്ചിട്ടും ഒരാൾ പറഞ്ഞ ഒരൊറ്റ നെഗറ്റീവ് വാചകത്തിൽ ശ്രദ്ധയൂന്നി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഈ നെഗറ്റിവിറ്റി ബയാസ് നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ തലച്ചോറ് തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്നു, കാരണം നമ്മുടെ തലച്ചോറ് വൈകാരികമായ മുറിവുകളിൽ ശക്തിയായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു ബാലൻസ് ഷീറ്റിൽ നല്ലതും ചീത്തയുമുണ്ട്. തലച്ചോറിന്റെ ഈ സ്വഭാവം കാരണം പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നെഗറ്റീവ് കാര്യങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. ഈ വൈകാരിക മുറിവുകളെ ചികിത്സിക്കാൻ മനഃപൂർവമായ ശ്രമം ആവശ്യമാണ്. ഈ പ്രതികൂലമായ സ്വഭാവം മാറ്റാൻ കഴിയില്ലേ? കഴിയും, കാരണം നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. നമ്മുടെ തലച്ചോറിന് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ ശീലങ്ങൾ മാറ്റാനും പുതിയ പാതകൾ രൂപപ്പെടുത്താനും കഴിയും. അതായത് തലച്ചോറിന്റെ സ്വാഭാവികമായ നെഗറ്റീവ് സ്വഭാവത്തെ പരിശീലനത്തിലൂടെ നമുക്ക് തിരുത്തി എഴുതാൻ സാധിക്കും. നമുക്ക് ഈ അത്യാവശ്യമില്ലാത്ത പോസിറ്റീവ് അനുഭവങ്ങൾക്ക് കൂടുതൽ വൈകാരിക തീവ്രത നൽകി അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് പൂട്ടാൻ പഠിപ്പിക്കണം. അതിനായി മൂന്ന് കാര്യങ്ങൾ പരിശീലിക്കാവുന്നതാണ്. ഒന്ന്, കൃതജ്ഞതാ പരിശീലനം അഥവാ പ്രാക്ടീസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. ദിവസവും നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെയും മറ്റുള്ളവർ നൽകിയ അഭിനന്ദനങ്ങളെയും കുറിച്ച് ബോധപൂർവം ചിന്തിക്കുക. ഈ ചിന്തകളെ വാക്കുകളായോ എഴുത്തിലൂടെയോ ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ പോസിറ്റീവ് പാതകൾ ശക്തിപ്പെടുന്നു. രണ്ടാമത്തേത് അഭിനന്ദനങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ഒരു അഭിനന്ദനം ലഭിക്കുമ്പോൾ അത് കേട്ട് മുന്നോട്ടു പോകരുത്. ആ നിമിഷം മനഃപൂർവ്വം നിർത്തി ആ വികാരം പൂർണ്ണമായി അനുഭവിക്കുക. അത് നിങ്ങളുടെ തലച്ചോറിന് ഇതൊരു പ്രധാനപ്പെട്ട അനുഭവമാണ് എന്ന സിഗ്നൽ നൽകും. ലഭിച്ച അഭിനന്ദനങ്ങളെ ഒരു ഡയറിയിലോ ഫോണിലോ രേഖപ്പെടുത്തുന്നത് അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് ആവർത്തിച്ചുള്ള പ്രസ്താവനകളാണ്. ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് പ്രസ്താവനകൾ സ്വയം ആവർത്തിക്കുന്നത് നെഗറ്റീവ് സ്വയം സംഭാഷണങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഈ പരിശീലനങ്ങളിലൂടെ പോസിറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ അമിഗ്ഡലയിൽ ശക്തമായ വൈകാരിക പ്രതികരണം സൃഷ്ടിക്കാൻ തുടങ്ങും. അപ്പോൾ തലച്ചോറ് അതിജീവനത്തിലുള്ള ഭീഷണിയായി മാത്രമല്ല, സന്തോഷത്തിന്റെയും വളർച്ചയുടെയും പാഠങ്ങളായും നല്ല കാര്യങ്ങളെ കാണാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ തലച്ചോറ് വേദനയും ദുരിതവും ഓർക്കാൻ വേഡ് ആണ്. അത് അതിജീവനത്തിന്റെ ഭാഗമാണ്. എന്നാൽ സന്തോഷവും ആനന്ദവും ഓർക്കാൻ അതിനെ പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഈ അത്ഭുത ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ആന്തരിക ലോകത്തെ തിരുത്തിയെഴുതാൻ നിങ്ങൾക്കാകും. അതുകൊണ്ട് ഇനി ഒരു വിമർശനം കേട്ട് നിങ്ങൾ വിഷമിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ച നല്ല വാക്കുകളെയും അഭിനന്ദനങ്ങളെയും ബോധപൂർവം ഓർത്തെടുക്കുക. നിങ്ങളുടെ തലച്ചോറ് മുറിവുകൾ ഓർക്കുന്നുണ്ടാകാം, പക്ഷേ സന്തോഷവും ഓർക്കാൻ നിങ്ങൾക്ക് അതിനെ പഠിപ്പിക്കാൻ കഴിയും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി എതിരൻ കതിരവൻ സംസാരിക്കുന്നു.
1: തലച്ചോറിൽ ചില അല്ലെങ്കിൽ സൈക്യാട്രി സൈക്കോളജി അനുബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത് ചികിത്സാ സമ്പ്രദായത്തിൽ വൻ മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഡിപ്രഷനിൽ വളരെ വളരെ ആധുനികത വന്ന് കടന്നിട്ടുണ്ട്. ഇവിടെ ചില എക്സിബിഷനിൽ അത് സൂചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സന്തോഷം തരുന്നതാണ്. സൈക്യാട്രി അസുഖങ്ങളുടെ കാറ്റഗറികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ 10 വർഷവും പുതുക്കുകയാണ്. അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ ഉണ്ട്, APA എന്നുള്ള, വളരെ ഫേമസ് ആണ്. അവർക്കൊരു മാനുവൽ ഉണ്ട് സൈക്യാട്രി അസുഖങ്ങളെ തരംതിരിക്കുകയാണെന്നുള്ളത്. ഓരോ വർഷവും അത് വൻ രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഡിപ്രഷൻ എന്നുള്ളത് ഇപ്പോൾ ഒരു അസുഖമല്ല, വലിയ അസുഖങ്ങളാണ്. അതുപോലെ തന്നെ പണ്ട് അസ്പർജർ സിൻഡ്രോം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ്. ഓട്ടിസം എന്നുള്ള ഒരേ ഒരു അസുഖമല്ല, അതൊരു സ്പെക്ട്രം ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. പല അസുഖങ്ങളുണ്ട് ഓട്ടിസത്തിൽ, അത് വളരെ മൈൽഡായിട്ടുള്ള ഓട്ടിസം സിൻഡ്രോം ഉള്ളതുണ്ട് ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഗുരുതരവും തീക്ഷ്ണവുമായ ഓട്ടിസം ഉള്ളതുകൊണ്ട് അസ്പർജർ അസുഖം അതിൽ കയറ്റിയാണ് പുതിയൊരു അസുഖം. നിങ്ങൾ ഇനി പ്രാക്ടീസ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചികിത്സിക്കാൻ ഉള്ളതെന്ന് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ ഓർക്കുക, പുതിയ അസുഖമാണ്. ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ, അതൊരു മാനസിക അസുഖമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. ഇന്റർനെറ്റ് തന്നെ ഒരു മാനസിക അസുഖമാണ്. നമ്മൾക്കുള്ള അറ്റൻഷൻ സ്പാൻ വളരെ കുറയുന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ഇന്റർനെറ്റ് ഉപയോഗം തലച്ചോറിനെ ബാധിച്ചു തുടങ്ങിയതിന്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അതിന് ഒരു നിവൃത്തിയില്ല, ഒരു പോംവഴിയില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാം ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും കൂടെയാണ് ഇന്നത്തെ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എനിക്കറിയാം QR കോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ? QR കോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയതാണത് QR കോഡ്. അതുപോലെ ജി പേ ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലേ? അതെ, നിർമ്മിത ബുദ്ധിയുടെ ഉദാഹരണമാണ്. നിർമ്മിത ബുദ്ധി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് എപ്പോഴും. ഇപ്പോഴുള്ള എല്ലാ റിസർവേഷനും, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ റിസർവേഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർനെറ്റ് വഴി ചെയ്യാണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് ഒഴിഞ്ഞൊരു ജീവിതം നമുക്കില്ല. പക്ഷേ അതോടൊപ്പം ഇന്റർനെറ്റ് ഡിസോർഡറുകളും നമ്മുടെ തലച്ചോറിൽ വരികയാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തത്തിനും അനുബന്ധമായി തലച്ചോറ് അതിനനുസരിച്ച് ഓടിയെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓടിയെത്തുന്ന ഒരു തലച്ചോറാണ് ഇപ്പോൾ നമ്മുടേത്. അതിൻ്റെതായ അസുഖങ്ങളുമുണ്ട്. ഇന്റർനെറ്റ് ഗെയിമിൽ ഒരുപാട് പേര് അകപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആത്മഹത്യയിൽ വരെ കൊണ്ട് എത്തിച്ച ഗെയിമുകളുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. യെസ്, ആത്മഹത്യ. എനിക്കൊരു ഹൈസ്കൂൾ പയ്യന്റെ കാര്യം നേരിട്ടറിയാം. എൻ്റെ സുഹൃത്തിന്റെ മകനായിരുന്നു. ഇന്റർനെറ്റ് ഗെയിമിൽ പെട്ടുപോയി. ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യാനാണ് അത് ആഹ്വാനപ്പെടുന്നത്. പല സാധാരണ മനുഷ്യർ ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഇന്റർനെറ്റ് ഗെയിം അവനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവസാനം അവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ. അപ്പൊ അത്തരം കുട്ടികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ച് പാസ്സായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രധാന അസുഖമായി വരുന്നത്. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ഇന്റർനെറ്റിൽ നമുക്ക് ഒരു 2 മിനിറ്റ് ധാരാളം മതി നമ്മൾ നോക്കുക. നിങ്ങൾ പോയി ട്വിറ്ററിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ 2-3 മിനിറ്റ് പോലും കാണുന്നില്ല എന്നുള്ള. ഇപ്പോൾ വീഡിയോകളെല്ലാം റീൽസ് ആണ്. യു അഗ്രി? റീൽസ് ആണ്. റീൽസിന്റെ ദൈർഘ്യം എത്രയാ? മിക്ക 2 മിനിറ്റ് പോലും ഇല്ല. അറിയാമല്ലോ പറയാനുള്ള കാര്യം 2 മിനിറ്റിൽ, 1.5 മിനിറ്റിലും 2 മിനിറ്റും പറയുക എന്നുള്ളതാണ്. അപ്പൊ സ്പീഡ് എന്നുള്ളത് നമ്മുടെ തലച്ചോറ് അതിനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എന്നത് അത് അത്ര എളുപ്പമല്ല. തലച്ചോർ അത്ര സ്പീഡ് വന്ന് ഭവിച്ച ഒരു ഒരു യന്ത്രമല്ല, പരിണമിക്കുന്ന ഒരു യന്ത്രമാണ് തലച്ചോർ. പക്ഷെ സ്പീഡ്, ഈ സ്പീഡ് അതിന് പരിചയമില്ല. വലിയ സ്പീഡിലുള്ള ഒരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറ്. അതനുസരിച്ചാണ്, അതുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അറ്റൻഷൻ സ്പാൻ തീരെ കുറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള, അത് കുറ്റമല്ല, അത് കണ്ടുപിടുത്തങ്ങളുടെ യാന്ത്രികതയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഒരു പരിണിത ഫലമാണ് അറ്റൻഷൻ സ്പാൻ കുറയുക എന്നുള്ളത്. അത് ഇപ്പോൾ ചികിത്സിക്കേണ്ട ഒരു അസുഖമായി വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ അറിവുകൾ. അപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ യാന്ത്രികത പുരോഗമിക്കുന്നതിനും സമാന്തരമായി നമ്മുടെ തലച്ചോറും വികസിക്കേണ്ടതുണ്ട്. അതിന് പണിപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറുകൾ, ആഞ്ഞു ശ്രമിക്കുകയാണ് നമ്മുടെ തലച്ചോറ് ഈ ടെക്നോളജിക്ക് ഒപ്പം ഓടാനായിട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വരുന്ന അസുഖങ്ങളെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാറാൻ പോവുകയാണ്. ഇനി വരുന്ന സൈക്കോളജി സൈക്യാട്രി ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊരു പ്രധാന ഭാഗമായിരിക്കും. ഇന്റർനെറ്റുമായി ബന്ധപ്പെടുന്ന തലച്ചോറിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ വായിച്ചു, നിങ്ങൾക്കറിയാം, പലരും വായിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച്. ഈ ആത്മഹത്യയുടെ കാര്യം മാത്രമല്ല, നിർമ്മിത ബുദ്ധി വഴി ഡോക്ടർമാരുണ്ട്, AI സൈക്യാട്രിസ്റ്റുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കി അല്ലെങ്കിൽ ChatGPT അതുപോലത്തെ പ്രോഗ്രാമുകൾ നോക്കി നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുപിടിക്കാം. അതൊരു നാന്തരം മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി സൈക്യാട്രിസ്റ്റിന്റെ വോയിസ് ഓവർ ആയിരിക്കും അവിടെ. ഇന്റർനെറ്റ് വഴിയുള്ള സൈക്യാട്രിസ്റ്റുകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന ചില കഥകളുണ്ട്, സത്യമായിരിക്കും എന്നാണ് വിശ്വാസം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്റർനെറ്റ് സൈക്യാട്രിസ്റ്റുകൾ? അത് കാരണം പ്രോഗ്രാംഡ് ആണ്. അതിൽ പറയുന്ന പ്രോഗ്രാം അനുസരിച്ച് ചില വഴിത്തിരിവുകൾ വന്ന് ഭവിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഇന്റർനെറ്റ് സൈക്യാട്രികളുണ്ട്. അപ്പോൾ ഇത് ഇന്റർനെറ്റിന്റെ ചില ദൂഷിത വശങ്ങളെയാണ് കാണിച്ചു തരുന്നത് എന്നുള്ളത്. ഇന്റർനെറ്റ് സൈക്യാട്രി വഴി നിർദ്ദേശിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, കേട്ടിട്ടുണ്ടോ കഥ, ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അല്ലാത്ത സൈക്യാട്രിസ്റ്റുകളും മനുഷ്യരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും അറിയാതെയായിരിക്കണം. പക്ഷേ ഇതുപോലെ ചില ദുർഘടങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇനിയത്തെ ജീവിതം നിങ്ങൾക്കറിയാം, നേരത്തെ ജീവിതം അല്ല ഇപ്പോഴത്തെ ജീവിതം ഇന്റർനെറ്റ് നയിക്കുന്നതാണ്, നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പോൾ ഇനിയത്തെ സൈക്യാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ നേരിടേണ്ടതാണ് ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യം, മനഃശാസ്ത്രജ്ഞത്തിന്റെ ഒരു ആവശ്യം. ഇന്റർനെറ്റ് യുഗത്തെ അതുകൊണ്ട് പരിവപ്പെടാൻ ശ്രമിക്കുന്ന തലച്ചോറിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ എത്ര വലിയ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ന് എന്റെ ഈ ഡയറിക്കുറിപ്പിൽ കുട്ടിക്കാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ ഒരു മനുഷ്യന്റെ ദാമ്പത്യത്തെയും ജീവിതത്തെയും എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം എന്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്നിരുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു പിടിച്ചാണ് അവൻ എന്റെ മുന്നിലിരുന്നത്. അവൻ തന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് കേവലമൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഒട്ടനവധി മനുഷ്യർ അനുഭവിക്കുന്ന ചൈൽഡ്ഹുഡ് ഡ്രാമയുടെ നേർചിത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഡോക്ടർ, കുട്ടിക്കാലം മുഴുവൻ ഞാൻ കേട്ടു വളർന്നത് അരുതുകൾ മാത്രമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും അമ്മ ഉച്ചത്തിൽ വഴക്കു പറയുമായിരുന്നു. ആ ഉച്ചത്തിലുള്ള ശബ്ദവും വഴക്കും എന്നിൽ വലിയൊരു പേടിയായി, ട്രോമയായി മാറി. കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ വിവാഹിതനായി. പക്ഷെ ഇന്നും ഭാര്യ ഏതെങ്കിലും കാര്യത്തിന് ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കിയാൽ അപ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഉള്ളുകിടുക്കവും ഞെട്ടലും നിസ്സാരമല്ല. എന്റെ ഊർജം കെട്ടുപോകുന്നതുപോലെ തോന്നും. എല്ലാ മൂടും അപ്പോൾ അസ്തമിക്കും. അവൻ തന്റെ ഭാര്യയോട് സൗമ്യതയോടെ പറഞ്ഞു നോക്കി, വഴക്കുണ്ടാക്കരുത് എന്ന്. എന്നാൽ എന്റെ പ്രകൃതം മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഒരു വശത്ത് നോക്കിയാൽ അവളുടെ ചോദ്യവും ശരിയാണ്. ഒരാൾക്ക് ട്രോമയുണ്ട് എന്ന് കരുതി മറ്റൊരാൾക്ക് ദേഷ്യം വരാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ലായിരിക്കാം. അതുകൊണ്ട് ഭാര്യ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഉള്ളുകിടുങ്ങിയാലും അവൻ മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊക്കെ അവന്റെ മൂഡ് ഓഫാകും. അവൻ കൂടുതൽ കൂടുതൽ ഉൾവലിയും. പ്രശ്നം വഷളായത് അവർക്കൊരു മകൻ ജനിച്ച ശേഷമാണ്. കുഞ്ഞിന് 2-3 വയസ്സായപ്പോൾ ഭാര്യ അവനെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പറയാൻ തുടങ്ങി. തന്റെ സ്വന്തം ബാല്യത്തിന്റെ ആവർത്തനം ആ കുഞ്ഞിൽ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ഭയം ഇരട്ടിയായി. അവൻ ഭാര്യയിൽ നിന്നും പൂർണ്ണമായും ഉൾവലിഞ്ഞു. ഇതോടെ ഭാര്യയ്ക്ക് പരാതിയായി. അവൻ തന്നെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്കും അമിത ചിന്തയും പെട്ടെന്ന് അസ്വസ്ഥയാകുന്ന പ്രകൃതവുമുണ്ടായിരുന്നു. അവസാനം കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇത്തരം ട്രോമകളുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ലേ ഡോക്ടർ? ഈ ഭാരവും ചുമന്ന് ജീവിക്കാൻ വയ്യ. മരിച്ചാൽ ഭാര്യയെങ്കിലും സ്വതന്ത്രയാകുമല്ലോ. ഈ അവസ്ഥയെ മനഃശാസ്ത്രത്തിൽ ട്രോമ ട്രിഗറിംഗ് എന്ന് വിളിക്കാം. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ഏൽക്കുന്ന കടുത്ത മാനസിക ആഘാതങ്ങൾ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗത്ത് ഭയമായി സംഭരിക്കപ്പെടും. മുതിർന്നു കഴിയുമ്പോൾ സമാനമായൊരു സാഹചര്യം, ഇവിടെ ഭാര്യയുടെ കടുത്ത ശബ്ദത്തിലുള്ള വഴക്ക്, അങ്ങനെ പറയാം നമുക്ക്, ഉണ്ടാകുമ്പോൾ തലച്ചോർ പഴയ ആപൽക്കരമായ സാഹചര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ശരീരം ഫൈറ്റ് ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, അതായത് പോരാടുക, ഓടിയൊളിക്കുക അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുക എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഫ്രീസ് അഥവാ നിശബ്ദനായി ഉൾവലിയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദാമ്പത്യത്തിൽ ദേഷ്യവും സങ്കടം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പങ്കാളിയെ ഭയപ്പെടുത്തിക്കൊണ്ടോ മാനസികമായി തളർത്തിക്കൊണ്ടോ ആകരുത്. ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയ്ക്ക് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് അവളുടെ അമിത ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീടുകളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടുന്നതും കൊച്ചു കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ ഉച്ചത്തിൽ ചീത്ത പറയുന്നതും
അവരുടെ വ്യക്തിത്വ വികാസത്തെ ദോഷകരമായി ബാധിക്കും. അവർ വളർന്നു വലുതാകുമ്പോഴും ഈ ഭയം അവരെ വിട്ടുമാറില്ല. ട്രോമ ഉള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ചിന്ത തെറ്റാണ്.

കൃത്യമായ ചികിത്സയിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഇതിനെ മറികടക്കാൻ സാധിക്കും. കുട്ടിക്കാലത്തെ മുറിവുകളെ സുഖപ്പെടുത്താൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കും. ഇതുള്ളിലെ ഭയത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഭർത്താവിൻ്റെ ഉൾവലിയൽ തന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥ കൊണ്ടാണ് എന്ന് ഭാര്യയും, ഭാര്യയുടെ ദേഷ്യം തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനല്ല എന്ന് ഭർത്താവും തിരിച്ചറിയണം. ഇരുവരും ഒന്നിച്ച് കൗൺസിലിംഗിന് വിധേയമാകുന്നത് ദാമ്പത്യം മനോഹരമാക്കും. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനു പകരം ശാന്തമായി കാര്യങ്ങൾ പറയാൻ ഭാര്യയും പരിശീലിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ, ഓർക്കുക, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉയർത്തുന്ന ഓരോ കടുത്ത ശബ്ദവും അവരെ പറയുന്ന ഓരോ ക്രൂരമായ വഴക്കുകളും അവരുടെ ഭാവി ജീവിതത്തെയാണ് തകർക്കുന്നത്. തൻ്റെ ട്രോമകൾ തുറന്നു പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: മരണമല്ല ഒന്നിനും പരിഹാരം. നിങ്ങളുടെ ജീവിത മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉള്ളിലെ മുറിവുകളെ ചികിത്സിച്ചുണക്കാൻ തയ്യാറാവുക, വെളിച്ചം വരാതിരിക്കില്ല. എനിക്കുറപ്പുണ്ട് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മുതിർന്നു പക്വത ആർജിച്ചിട്ടുണ്ടാവും. അവൻ തീർച്ചയായും അവളോടൊപ്പം, അവൻ്റെ കുട്ടികളോടൊപ്പം വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയായിരിക്കും, സംശയമേതുമില്ല. അങ്ങനെ വെളിച്ചത്തിൻ്റെ പാതകളിലേക്ക്, ഇരുളിൻ്റെ പാതകൾ വകഞ്ഞു മാറ്റി വെളിച്ചത്തിൻ്റെ പാതകളിലേക്ക് നടന്ന എത്രയോ ജീവിതങ്ങളുടെ കഥ ഈ ഡയറിയിൽ ഇനിയുമുണ്ട്. അതൊക്കെ വരുന്ന ആഴ്ചകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സ്വാലിഹ. ഞാൻ ചെറിയങ്കീഴിൽ നിന്ന് വരുന്നു. തന്നിനാസായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ജോൾ.

എന്റെ പേര് ഭീമ. ഞാൻ ചിരങ്കിഴി ഇരട്ടക്കലിൽ നിന്നാണ് വരുന്നത്. കരുണാസായി എഫ് എമ്മിന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് വിശുദ്ധൻ എന്ന മൂവിയില് ഷഹബാസ് അഹമ്മദ് പാടിയ ഒരുമെഴുതിരിയുടെ എന്നാണ്. രണ്ടുപേരും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് നവമി, ഞാൻ ആനത്തിൽവട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് തുടരം ഇലെ മീഴിയോരം എന്നുള്ള പാട്ടാണ്.

എൻ്റെ പേര് രാജഗോപാൽ എന്നാണ്. ഞാൻ കൂന്തല്ലൂർ PNMGHS സംഗീത അധ്യാപകനാണ്. ഞാനിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീ.

എൻ്റെ പേര് ആശിഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സ്ഥിരമായി കരുണ സായി റേഡിയോ കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാംസൊക്കെയാണെല്ലാം. എനിക്ക് ഇന്ന് വേണ്ടത് എസ്ട്ര മൂവിയിലെ ലൈലാഗമ എന്ന സോങ്ങാണ്. സോങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആലിക, ഞാൻ വരുന്നത് വക്കത്തുനിന്നാണ്. അപ്പോൾ എനിക്കിന്ന് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള പാട്ട് ഓടും കുതിര ചാടും കുതിര എന്നുള്ള സിനിമയിലെ ദുപ്പട്ട വാലി എന്നുള്ള പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഹായ്, എൻ്റെ പേര് അലി എന്നാണ്. ഞാൻ കൊല്ലം പരവൂർ നിന്നാണ് വരുന്നത്. ഞാൻ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ജയറാം അഭിനയിച്ച കൊട്ടാരം വീട്ടിൽ അപ്പുട്ടൻ എന്ന സിനിമയിലെ ആവണി പൊന്നോനാൽ എന്ന സോങ്ങാണ്.

എൻ്റെ പേര് അഞ്ജുഷ. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. അന്ന് ഞാനിവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് തട്ടത്തൻ മറയത്തെന്ന മൂവിയിലെ വിനീത് ശ്രീനിവാസൻ പാടിയ അനുരാഗത്തിൻ വേളയിൽ എന്ന സോങ്ങാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1970 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായി തിരഞ്ഞെടുത്തത് പി ഭാസ്കരനെയായിരുന്നു. സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചതിനായിരുന്നു പുരസ്കാരം. കെ ജെ യേശുദാസ് ആയിരുന്നു മികച്ച ഗായകൻ. പുരസ്കാര ഗീതങ്ങളിൽ ഇന്ന് ആദ്യം സ്ത്രീയിലെ ഒരു പാട്ട് കേൾക്കാം.

1970 മികച്ച ഗായിക എസ് ജാനകിയായിരുന്നു. പ്രിയ എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ ആലാപനം മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. മധുവായിരുന്നു പ്രിയയുടെ സംവിധാനം. കണ്ണിനു കണ്ണായ കണ്ണ എന്ന ഗാനം പുരസ്കാര ഗീതങ്ങളിലൂടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം രമേശ്വര ദാസ് വെള്ളനാട് ആലപിച്ച ഗാനം.

0: നെഞ്ചിൽ അറുജപതീർത്ഥമായി നീ നിറഞ്ഞു.
1: ശ്രോതാക്കൾ, ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് രമേശ്വരദാസ് വെള്ളനാട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നല്ല ഭക്ഷണവും മാതാപിതാക്കളുടെ സ്നേഹവും പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് അനിവാര്യമായ ഒന്നാണ് ശരിയായ ഉറക്കം. ഉറക്കമില്ലായ്മ കുട്ടികളിൽ കേവലം ക്ഷീണമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അവരുടെ സ്വഭാവത്തിലും പഠനത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിക്കും. കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് അവരുടെ തലച്ചോറിൽ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതും പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കപ്പെടുന്നതും. ഉറക്കം കുറയുന്നത് കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, ദേഷ്യം, വാശി എന്നിവയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് നാം കരുതുന്നത് യഥാർത്ഥത്തിൽ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങളാകാം. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. കൂടാതെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവും ഉറക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃത്യമായി ഉറങ്ങുന്ന കുട്ടികളിൽ അമിതവണ്ണത്തിനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു. കുട്ടികളെ ഉറക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം ഒരു ആരോഗ്യകരമായ ബെഡ് ടൈം റുട്ടീൻ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ഡിജിറ്റൽ ഡിറ്റോക്സ് പരിശീലിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ, ടിവി എന്നിവ ഒഴിവാക്കുക. ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിനെ തടയുന്നു. കിടപ്പുമുറിയിൽ വെളിച്ചം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഒരു കഥ പറയുന്നതോ ചെറിയ പാട്ടുപാടുന്നതോ കുട്ടികളെ മാനസികമായി ശാന്തരാക്കും. രാത്രി വൈകി കഫീൻ അടങ്ങിയ പാനീയങ്ങളോ അമിതമായ ഭക്ഷണമോ നൽകുന്നത് ഒഴിവാക്കുക. ഉറക്കത്തിൽ ഉച്ചത്തിലുള്ള കൂർക്കംവലി അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുക. പകൽ സമയത്ത് അമിതമായ ഉറക്കം അല്ലെങ്കിൽ ക്ഷീണം പ്രകടിപ്പിക്കുക. ഉറങ്ങാൻ കിടന്നാൽ ഏറെ സമയം തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക. ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് വിറച്ചുണരുക. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പീഡിയാട്രീഷ്യന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഓർക്കുക, ഒരു കുട്ടിയുടെ നാളത്തെ തിളക്കത്തിന് ഇന്നത്തെ സുഖകരമായ ഉറക്കം അനിവാര്യമാണ്. മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് അവർക്ക് സമാധാനപരമായ ഉറക്കത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്നാണ്. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സസ്യവൈവിധ്യങ്ങളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രമാണിത്. 1979 സ്ഥാപിതമായ ഈ സ്ഥാപനം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ അപൂർവമായ സസ്യജാലങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തനമാരംഭിച്ചത്. ഏകദേശം 300 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ഇന്ന് ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഇടമാണ്. ആർബോറേറ്റം എന്ന രീതിയിൽ 100 കണക്കിനത്തിൽപ്പെട്ട മരങ്ങൾ സ്വാഭാവികമായ വനമെന്ന പോലെ ഇവിടെ വളരുന്നു. പാലാരിയം, അതായത് വിവിധ ഇനം പനകളുടെ ലോകത്തെ തന്നെ മികച്ച ശേഖരങ്ങളിലൊന്ന് ഇവിടെ കാണാം. അതുപോലെ ഓർക്കിഡാറിയം, അതായത് അപൂർവമായ കാട്ടോർക്കിഡുകൾ ഉൾപ്പെടെ 600-ൽ അധികം ഇനം ഓർക്കിഡുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ 1000 കണക്കിന് ഔഷധ സസ്യങ്ങൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. മരുഭൂമിയിലെ സസ്യങ്ങളായ കള്ളിച്ചെടികളുടെ വലിയൊരു ശേഖരമായ കാറ്റസ് ഹൗസ് ഇവിടെയുണ്ട്. സസ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരങ്ങൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ സ്ഥാപനം നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ്. പരിസ്ഥിതി ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന ദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ JNTBGRI സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണിത്. നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കും.

0: എന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. കോട്ടയത്തെ നാലുമണിക്കാറ്റ് ജനകീയമായ ഒരു കൂട്ടായ്മയുടെ ഉദാഹരണമാണെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിയെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ചിറ്റാർ നദിയുടെ സാമീപ്യവും നിബിഡമായ വനവും സന്ദർശകർക്ക് ശാന്തവും സുന്ദരവുമായ ഒരു അനുഭവം നൽകുന്നു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് സന്ദർശന സമയം. ശാന്തമായ പ്രകൃതി ആസ്വദിക്കാനും സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ യാത്ര അവിസ്മരണീയമായിരിക്കും.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: വന്നതിൽ സന്തോഷമില്ല, പോയതിൽ ഖേദമില്ല. ബുദ്ധൻ ഗയയ്ക്കടുത്ത് ഗയശീർഷം എന്ന മലയിൽ തങ്ങുകയായിരുന്നു. മഞ്ഞുകാലം, ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ ഏറ്റവും തണുപ്പമുള്ള 8 നാളുകൾക്ക് അന്തരട്ടകം എന്നു പറയും. അങ്ങനെയുള്ള രാത്രികളിൽ ജഡിലന്മാർ എന്നറിയപ്പെടുന്ന ഏതാനും സന്യാസികൾ തണുത്തുറയുന്ന ഗയ നദീജലത്തിൽ മുങ്ങിക്കുളിച്ച് ഹോമങ്ങൾ ചെയ്യുന്നത് ബുദ്ധൻ കാണാനിടയായി. അത്തരം തീവ്ര പീഡനങ്ങൾ കൊണ്ട് വിശുദ്ധി നേടാമെന്നാണ് ജഡിലന്മാർ വിശ്വസിച്ചിരുന്നത്. ഭഗവാൻ അവരുടെ പ്രവൃത്തി കണ്ട് ഇപ്രകാരം പറഞ്ഞു: ജലത്താലല്ല മനുഷ്യൻ വിശുദ്ധി നേടുന്നത്. ഈ നദീജലത്തിൽ എത്രയേറെ ജനങ്ങളുണ്ട് സ്നാനം ചെയ്യുന്നു. ആരിൽ സത്യവും ധർമ്മവും ഉണ്ടോ അവരാകുന്നു വിശുദ്ധൻ. മറ്റൊരിക്കൽ ബുദ്ധൻ ശ്രാവസ്തിയിലെ ജേതവനത്തിൽ തങ്ങുകയായിരുന്നു. ബുദ്ധനെ കണ്ടു വണങ്ങാൻ സംഗാമജി എന്ന മുതിർന്ന ഭിക്ഷു അവിടെ വന്നു. മരച്ചുവട്ടിലിരുന്ന് ഉച്ചവിശ്രമം കൊള്ളുകയായിരുന്നു സംഗാമജി. അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പത്നി ഒരു ബാലനെയും കൂട്ടി അടുത്തേക്ക് ചെന്നു പറഞ്ഞു: ഹേ സന്യാസി, ഞാൻ അങ്ങയുടെ പത്നിയും ഇവൻ അങ്ങയുടെ മകനുമാണ്, ഞങ്ങളെ പരിപാലിക്കൂ. സംഗാമജി ഒന്നും മിണ്ടിയില്ല. ഇത് 3 ആവർത്തിച്ചു. പിന്നെ ആ സ്ത്രീ കുഞ്ഞിനെ സംഗാമജിയുടെ മുന്നിലിരുത്തിയിട്ട് ഇത് അങ്ങയുടെ മകൻ, പരിപാലിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് യാത്രയായി. ഏതാനും അടികൾ നടന്ന് സ്ത്രീ തിരിഞ്ഞു നോക്കി. സ്ഥവിരൻ ആ മുതിർന്ന ഭിക്ഷു കുട്ടിയെ നോക്കുന്നത് പോലുമില്ല. ആ അമ്മ തിരിച്ചു വന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. സംഗാമജിയുടെ പ്രവൃത്തിയെപ്പറ്റി ബുദ്ധൻ പറഞ്ഞു: വന്നതിൽ സന്തോഷമില്ല, പോയതിൽ ഖേദമില്ല. സംഗാമജി ബന്ധന വിമുക്തൻ തന്നെ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 20 സമതല ഭൂമികകളിലാണ്. 1919 ജൂലൈ 20 എവറസ്റ്റ് കൊടുമുടിയുടെ ഉന്നത ശൃംഗത്തിൽ നേപ്പാളിയായ ടെൻസിംഗ് നോർഗയോടൊപ്പം ആദ്യമായി കാലുകുത്തി ചരിത്രം സൃഷ്ടിച്ച ന്യൂസിലൻഡുകാരനായ പർവ്വതാരോഹകൻ എഡ്മണ്ട് ഹില്ലാരി ഭൂജാതനായിരിക്കുന്നു. 1976 ജൂലൈ 20 നാസയുടെ വൈക്കിംഗ് 1 ചൊവ്വയിൽ ദേ ഇറങ്ങിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ എന്നാദ്യം പ്രിയ ഹിമേഷ് ആലപിച്ച ഗാനം കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ക്വീൻ ഹസാരികയുടെ ഒരു ഗീതം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി രേഖാ ഭരദ്വാജ് പാടുന്നു.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം എസ് ജാനകിയുടെ ഒരു ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡാണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പു നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ പി ആർ എസ് നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ പി ആർ എസ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ജൂൺ 20 വരെ അംഗീകരിച്ച പി ആർ എസുകളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് ജൂലൈ 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണിനെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മൊണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

സാന്ദ്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദ സുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി സഞ്ജിത ഭട്ടാചാര്യ പാടുന്നത് കേൾക്കാം.

ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലത് അണഞ്ഞും ചിലത് തെളിഞ്ഞും

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സ്വപ്ന മുഖർജിയുടെ ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചു െങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നദ്ദ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P.നഹീമ.
4: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പൂഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗ്യോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല.

0: പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു.
1: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് സുകുമാർ അഴീക്കോട് സംസാരിക്കുന്നത് കേൾക്കാം.

ഇവിടെ ഈ കാട്ടിന്റെ ഈ പർവ്വതത്തിന്റെ സാധനം മനുഷ്യൻ കാണാത്തയിടത്ത് ഈ പരമസൗന്ദര്യം എന്തിനാണ് വെച്ചത്? അജന്ത കാണുമ്പോൾ അത് നമുക്ക് തോന്നിപ്പോകും. ഈ മനുഷ്യൻ കാണാത്തയിടത്ത് ഈ അഗണിത മർത്യ വിഭൂതി, അഗണിത ദിവ്യ വിഭൂതി എന്തിനിവിടെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും. സൗന്ദര്യം കാണുവാൻ നീ ആത്മത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. സൗന്ദര്യം തെരുവിൽ വിൽക്കപ്പെടുന്നതല്ല. സൗന്ദര്യം ഒരു മഹാത്യാഗത്തിന്റെ അന്തിമമായ ഒരു പ്രതിഫലമാണ്. അതാണ് ഇന്ത്യൻ കലയുടെ, അത് അരവിന്ദ ഘോഷ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന പുസ്തകത്തിൽ അതിവിശദമായി പറഞ്ഞതാണ്. വലിയ മരം, മൗണ്ട് ആബുവിലെ തേജ്പാൽ ക്ഷേത്രം, അത്ഭുതകരമായ ക്ഷേത്രം. അത് നിങ്ങൾ ഈ മലയൊക്കെ കയറി, ഈ മരുഭൂമിയിലൂടെ പോയി മലയൊക്കെ കയറിയിട്ട് നിങ്ങളവിടെ എത്തേണ്ടതാണ്. അപ്പോഴാണ് ഇത് കുഞ്ഞിരാമൻ നായർ പാടിയില്ലേ, ഇനിയുമുണ്ട് ഗോപുരം, ഇനിയുമുണ്ട് പടികളെത്ര കയറണം എന്ന് ചോദിച്ചില്ലേ? അത് കലയുടെ ആത്മാവിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് കുഞ്ഞിരാമൻ നായർ അവതരിപ്പിച്ചത്. ഇനിയും എത്ര കയറി കയറിയിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഇത് ശബരിമലയെ പറ്റി പറഞ്ഞതല്ല, ശാശ്വതമായ ആനന്ദ ഈ സൗന്ദര്യ തീർത്ഥാടനത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം. അങ്ങനെ നമ്മുടെ ഈ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഞാൻ ഈ അജന്താ ചിത്രങ്ങളെ പറ്റി ഒരുപാട് ഗുഹകളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രത്യേക ആശയം പറയാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹയിൽ ഇത് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധമതത്തിൽപ്പെട്ട, ഇതൊക്കെ മിക്കവാറും ബുദ്ധമത സന്യാസികളാണ്, ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ അനർഘ സംസ്കാരവുമാണ് ഇത്. ഇതിൽ ഹൈന്ദവ കല എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല, പക്ഷെ ഇത് എൻ്റെ കലയാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അജന്ത എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അത് ഹൃദയത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, അജന്തയില്ലെങ്കിൽ ഇന്ത്യയില്ല, അത്തരത്തിലാണ് അജന്ത നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമായ എല്ലോറ എലിഫൻ്റ ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ് സൗന്ദര്യ ഭൂമികൾ മുഴുവനും. അതിലൊരു അവലോകിതേശ്വരൻ എന്ന ഒരു ബോധിസത്വനുണ്ട്. ബോധിസത്വൻ എന്ന് പറഞ്ഞ ആരാണ്? ബോധിസത്വം എന്ന് പറയുന്നത് നിർവാണം കിട്ടിയിട്ടും ജനതയുടെ ഈ ദുഃഖത്തിൽ പങ്കാളിയായി കാരുണ്യം കൊണ്ട് ഈ ദുഃഖം അവസാനിപ്പിക്കുവാൻ വേണ്ടി നിർവാണത്തിലേക്ക് പോകാതെ മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നവനാണ് ബോധിസത്വൻ. ആ ബോധിസത്വൻ അവലോകിതേശ്വരനാണ്. നമ്മുടെ ബച്ചന്റെ വിശേഷം തന്നെയും അമിതാഭ ബച്ചൻ എന്നുള്ളത് ബുദ്ധന്റെ ഒരു പര്യായമാണ്. അമിതാഭൻ എന്നുള്ളത് മറ്റൊരു ബോധിസത്വനാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ കവിയായത് കൊണ്ടാണ്. ഇവിടുത്തെ ഈ അവലോകിതേശ്വരന്റെ നോട്ടം, അത് ഞാനവിടെ ചെന്ന സമയത്ത് എനിക്ക് ഈ ധാരണയില്ല. ഒരുപാട് ഇതിങ്ങനെ കിടക്കുകയാണ്, നമ്മൾ കടപ്പുറത്ത് പോയ പോലെ. കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടു? ഒരിളക്കം കണ്ടു എന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവനെ കടല് മുഴുവൻ കാണാൻ സാധിക്കും എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കടൽ അകലെ ഇത് കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പം അതുപോലെയാണ് ഇത്. 1000 കൊല്ലം BC 2nd century തൊട്ട് AD 7th century വരെ നിരന്തരമായി ഈ പേരില്ലാത്ത മനുഷ്യർ വന്ന് കലയുണ്ടാക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് ഞാൻ നേരത്തെ തമാശ പറഞ്ഞെങ്കിലും അത് അവനവനെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു കലാപ്രകടനമാണ് അത്. നമ്മളിന്നൊരു ചിത്രം പറഞ്ഞാൽ അടിയിലൊരു സിഗ്നേച്ചർ വരും. ഇവരുടെ സിഗ്നേച്ചർ ഈ ചിത്രം തന്നെയാണ്. അതാണ് കലയുടെ അത്ഭുതം. ഞാൻ വരഞ്ഞ ചിത്രം ഞാൻ മാത്രം വരയുന്ന ചിത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മമുദ്ര ഈ ചിത്രമാണ്. അതിലെ വർണ്ണഭംഗിയും അതിലെ പ്രകാശഛായ സമ്മേളനവും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഇന്ന് വേറെ സിഗ്നേച്ചർ നടത്തുന്നവർക്ക് തങ്ങളുടെ ചിത്രം തങ്ങളുടെ ആത്മമുദ്ര വഹിക്കുന്നതല്ല എന്നുള്ള ധാരണ ശരിക്കുള്ളത് കൊണ്ട് അവരെ ഒപ്പിട്ടിട്ട് ഇത് അഴീക്കോടിൻ്റെ രചന, അത് കണ്ടാൽ അറിയും അഴീക്കോടിൻ്റെ രചനയാണ്. അങ്ങനെ ആയിരിക്കാം. മറ്റത് അവരുടെ പൂർണ്ണ 1000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് നിലനിൽക്കുന്നുള്ള വിശ്വാസമാണ്. അവരുടെ ചായം എന്ന് പറയുന്നത് അത്ഭുതകരമായ ചായമാണ്. വെറും ചാണകം തുടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നൂറ്റാണ്ടുകളെ വെല്ലുന്ന ഈ എന്താ ചായക്കൂട്ട് ഉണ്ടാക്കിയത്. അതുപോലെ അത്ഭുതമാണ്. ഒരു കലാകാരന് തൻ്റെ തൻ്റെ ഉപകരണങ്ങളുണ്ടല്ലോ. തൻ്റെ ആത്മലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉപകരണങ്ങൾ അവൻ തനിയെ ഉണ്ടാക്കും. അതിന് വേറെ എനിക്ക് ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞില്ല എന്നൊരു കലാകാരൻ പറഞ്ഞില്ല. ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ കലാകാരനല്ല, അവനെ ബ്രഷ് ഉണ്ടാക്കുന്ന ജോലിക്ക് വിടുന്നതാണ് നല്ലത്. കല നിർമ്മിക്കാനും വിടുന്നില്ല, ബ്രഷ് ഉണ്ടായിക്കോട്ടെ അവൻ എന്നിട്ട്, പക്ഷെ അവൻ ഒരിക്കലും വരഞ്ഞാൽ ചിത്രമാവുകയില്ല. ഇവിടെ അത്തരത്തിലുള്ളതാണ്. എത്ര നൂറ്റാണ്ടുകളായി മങ്ങിപ്പോയി. ഇതിലൊക്കെയാണ് ഒരു ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്.
ഇംഗ്ലണ്ടിലൊക്കെ നമ്മളിപ്പോൾ സായിമാരെ പറ്റി പറയും, ഷേക്സ്പിയറിൻ്റെ ഇവരൊക്കെ എത്ര മന്ത്രിമാരും ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ ഇതെന്താ കയറാത്തത്? അമേരിക്കയിലൊക്കെ പോയാൽ അവിടുത്തെ ഈ ഓരോ വില്ലേജിലുമുള്ള മ്യൂസിയം, അവിടുത്തെ ലൈബ്രറി ഒക്കെ കാണുമ്പോൾ അതൊക്കെ ചെന്നിട്ട് തൻ്റെ നാട്ടിൽ ഇതൊക്കെ വേണം എന്നൊരു തോന്നില്ല അവർക്ക്. അമേരിക്കയിലുണ്ടായാൽ മതി, ഞങ്ങൾക്ക് ഇടക്കിടക്ക് രോഗമൊക്കെ വരുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ചികിത്സയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കെട്ടും ചുമടുമായിട്ട് ഗ്രീൻ ചാനലിലൂടെ നടന്ന് നീങ്ങണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എല്ലാവരും ക്യൂ നിൽക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഈ അല്പജീവികളിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ദ്വിതീയ

0: പിന്നെ അദ്ദേഹം ചുമലൊന്ന് കുനിച്ചിട്ട് താഴോട്ട് നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്ന ആളാണ്. അവലോകനം ചെയ്യുന്നത് മനുഷ്യ ദുഃഖത്തെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. ബോധിസത്വന്മാർ അതാണ് ഇങ്ങനെ അവർ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ നിൽപ്പിനെ ഭാരതീയ ചിത്രരചനയിൽ അതിനെ ത്രിഭംഗം എന്ന് പറയും. മൂന്ന് സൗന്ദര്യങ്ങൾ ചേർന്നത്. എനിക്ക് തോന്നുന്നു ഈ നോട്ടം, കയ്യിൻ്റെ ഇരിപ്പ്, തലയുടെ വടിവ്, തലയുടെ താഴ്ച, കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ഈ ദുഃഖത്തിൻ്റെ, അത് ബൗദ്ധ സാഹിത്യത്തിൽ ഉടനീളം കാണും. നമ്മൾ കരുണയിൽ ആശാൻ്റെ കരുണ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പ്രകാശം കിട്ടും. അത് ദുഃഖസത്യജ്ഞനാണ് ആ ധീരൻ. അപ്പോൾ ഈ അവലോകിതേശ്വരൻ ധീരനാണ്. അദ്ദേഹം ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖം ഉള്ളത് മറ്റൊരു ദുഃഖമാണ്. ഇത് പരിഹരിക്കപ്പെടാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം, അല്ലാതെ ഇത് കണ്ടിട്ട് കുട്ടി മരിച്ചുപോയല്ലോ എന്ന ദുഃഖമല്ല, കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം, അതിൻ്റെ എതിർവശത്തുള്ള ദുഃഖമാണ്, ആ ദുഃഖമാണ്. അങ്ങനെ ആ തരത്തിലുള്ള മൂന്ന് ചലനങ്ങൾ, അത് നിങ്ങൾ അവലോകിതേശ്വരൻ്റെ പടങ്ങൾ പല ചരിത്ര പുസ്തകങ്ങളിലും കാണും. ഇപ്പം ഇന്ത്യ ആൻഡ് ഇൻഡോനേഷ്യൻ ആർട്ട്, ആനന്ദകുമാരസ്വാമി, അതിലൊക്കെ വളരെ വലുതായിട്ടത് കൊടുക്കും. അത് ഇപ്പോൾ നോക്കുമ്പോൾ, അതിൻ്റെ പടത്തിൽ നോക്കുമ്പോൾ പോലും, ഈ അനുപമ കൃപാനിധി എന്നൊക്കെ ആശാൻ പറഞ്ഞില്ലേ, അഖില ബാന്ധവൻ, അനുപമ കൃപയ്ക്ക് ഇരിപ്പിടമായവൻ, ഈ അവലോകിതേശ്വരൻ അതുപോലെ നോക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഹൃദയ സംസ്കാരമാണ്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

മിഴിവാർന്ന ഈ ദിനങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മനസ്സുകൊണ്ടൊരു യാത്ര പോയാൽ ഒരു നെഞ്ചിടിപ്പോടെ ഭയപ്പാടോട് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഐത്തത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും രൗദ്രത നിറഞ്ഞാടിയിരുന്ന ഒരു കാലം മനസ്സിൻ്റെ തിരശീലയിൽ അനാവൃതമാകും. ജന്മിയും അടിയാനും ജാതി വിലക്കും നീണാൾ വാടിയിരുന്ന കണ്ണീരിൻ്റെ കാലം. നവോത്ഥാന നേതാക്കൾ അടിയാളൻ്റെ കണ്ണുനീർ നെഞ്ചിലേറ്റിയെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ ഏർക്കാലം പിന്തുടർന്ന ശാപം. യുവതലമുറകൾ പോരിനിറങ്ങി കാലത്തെ ഒഴുകുമറിച്ചെങ്കിലും കുറേയധികം മാറ്റങ്ങൾ നേടിയെടുത്തെങ്കിലും ഇന്നും അടിയാളരായി കുറേയെങ്കിലും നിഴൽജീവിതം. ധാർമ്മിക രോഷം ആളിക്കത്തിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുടെ അലയിൽ അങ്ങിങ്ങായി കേൾക്കുന്നുണ്ടെങ്കിലും മനസാക്ഷിക്ക് മീതെ മൂടൽ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് പലപ്പോഴും സമൂഹം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അനീതി, അക്രമം, അടിച്ചമർത്തൽ, പാപങ്ങളുടെ കണ്ണുനീർ, മാനവചരിത്രത്തിന്റെ മായാത്ത പാപക്കറം, മായാത്ത കണ്ണീർ കണങ്ങൾ, മണ്ണിന്റെ മക്കളുടെ വിയർപ്പും ചോരയും കാണാൻ ലോകത്തിന് കണ്ണില്ലാതെ പോകും. ഇതിനെല്ലാം മീതെ ഉള്ളതുകൊണ്ട് ആഹ്ലാദിച്ചു രസിക്കാൻ ചെയ്യുന്ന ജോലിയിൽ താളവും ഓളവും കണ്ടെത്തിയിരുന്ന മണ്ണിന്റെ മക്കൾ നമുക്കുണ്ടായിരുന്നു. ആ നേർക്കാഴ്ചകളിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു.

ചിറയിലെ കറി ചുക്കും മനോഹരമായ ഒരു കവിതാ ശകലം, ഏതൊക്കെയോ വ്യവസ്ഥിതികളോടുള്ള അമർഷം, കപടതയില്ലാത്ത തന്റെ ഹൃദയത്തിലും വേദനകളും ദുരിതങ്ങളും കരുണയും അടിച്ചമർത്തപ്പെട്ട പാവങ്ങളോടുള്ള നിലയ്ക്കാത്ത സ്നേഹവും ചുടുചോരയായി തന്റെ കവിതകളിൽ പിഴിഞ്ഞൊഴിച്ച് മൺമറഞ്ഞ ഒരു മഹാകവി മലയാളത്തിന് മുന്നിൽ ജീവിച്ചിരുന്നു. 37 വർഷത്തെ ജീവിതം മാത്രം. ആ കാലയളവിൽ 57 കൃതികൾ. മലയാളം എന്ന ചേറ്റിയ അതിപ്രശസ്തമായ രമണൻ എന്ന വിലാപകാവ്യത്തിനുടമ, നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഭാഷകളിൽ നിന്നും മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക അസമത്വങ്ങളോടുള്ള സമീപനവും അതിനോട് പ്രതികരിക്കാനുള്ള ആഹ്വാനവും ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരായ രോഷവും വാഴക്കുല എന്ന കവിതയിൽ കാണാവുന്നതാണ്. ഇതിലൂടെ കവി തുറന്നു ചോദിക്കുന്നു അവസന്മാർ, ആർത്തന്മാർ, ആലംബഹീനർ, അവരുടെ സങ്കടം ആരറിയാൻ, അവരുടെ പട്ടിണിയും എന്ന് തീരാൻ. പണമുള്ളവൻ നിർമ്മിച്ച നീതിക്കെതിരൊന്നും പറയുന്നില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിറങ്ങുമോ പതിതരെ നിങ്ങൾക്ക് പിന്മുറക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സ് നനച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു.

0: അഴുകി ഞാൻ വന്നു കേട്ടോ. ഇമ്മണി കഞ്ഞീന്റെ വെള്ളം ഇങ്ങ് എടുത്തോ. ഇതാങ്ങളെല്ലാം എവിടെ പോയി എന്റെ അഴുകിയെ?
1: ഓരെല്ലാം അപ്പത്ത് തൊടിയില് കളിക്കാൻ പോയിരിക്കണോ?
0: ഇന്നലത്തെ മഴയില് മണ്ണ് നന്നായി നനഞ്ഞു.

0: നട്ടുകൊടു നന്നായി മുളച്ചു വന്നേനെ.
1: ഒരു വാഴക്കണ്ണ് കിട്ടിയിരിക്കണല്ലോ, എന്നാ കിട്ടിയേ?
0: ഇല്ലത്തെ തിരിവ് വന്നതെന്റെ അഴകിയെ, തമ്പ്രാനോട് ചോദിച്ചപ്പോ കൊണ്ടോക്കളാ
1: പറഞ്ഞോ.
0: നീ വാ എന്റെ അഴകിയെ, നമുക്കിത് ആ മാടത്തിനരികെ കുഴിച്ചു വെക്കാം. അച്ഛന്റെ മക്കളങ്ങ് എത്തിയോ? നന്നായി കളിച്ചോ കുട്ടികള്? വായോ, നമുക്ക് ഈ വാഴക്കണ്ണ് നടാം. അച്ഛന്റെ മക്കളിത് നനച്ച് വളർത്തണോട്ടോ.

0: മോളെ അച്ഛന്റെ ആ പാളത്തൊപ്പം ഇങ്ങെടുത്ത് ആരാ ഇന്ന് വാഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നേ? ആരും തല്ലുകൊണ്ട് ഇരിക്കോ? നന്നായി നോക്കിയ വെക്കം വാഴപ്പഴം കഴിക്കാം. അഴകിയേ വെക്കം ഇറങ്ങാട്ടോ, നേരെ പോയല്ലോ, കഞ്ഞി എടുത്തോളോ.
1: കഞ്ഞി എടുത്തു വെച്ചിരിക്കണോട്ടോ, കളി കഴിയുമ്പോ കഞ്ഞി കുടിക്കണം. അച്ഛനും അമ്മയും വേലയ്ക്ക് പോയിട്ട് വരാം.
2: നമുക്ക് കളിക്കാം, അപ്പുറത്ത് തൊടിയുന്ന് എല്ലാവരെയും വിളിക്കാം.

0: മക്കൾ ഇന്ന് വാഴ നനച്ചോ? അഴകി, ഇന്ന് അമ്പലത്തിൽ ഉത്സവല്ലേ? താങ്കളെ കൂട്ടി അമ്പലത്തിൽ പോയാലോ?
1: പോവാനോ? നമുക്ക് അമ്മയുടെ കുട്ടിയോള് വേണ്ടേ?

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ പ്രേമത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തെ ഇത്രമേൽ ലയിപ്പിച്ച് അവതരിപ്പിച്ച ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുമെന്നതുപോലുള്ള ഗാനങ്ങൾ വളരെ വിരളമാണ്. ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് സംഗീതത്തിന്റെ ലാവണ്യത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ഗാനം പ്രണയിനിയുടെ മനസ്സിൽ കാമുകന്റെ അഭിലാഷങ്ങൾ നിറയ്ക്കുന്ന ഒരു മനോഹര ചിത്രം വരച്ചിടുന്നുണ്ട്. ഗാനത്തിന്റെ ശീർഷകം തന്നെ പ്രകൃതിയുടെയും പ്രണയത്തിന്റെയും സംയോജനമാണ്. ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്ത രാത്രി. ഇന്ദ്രവല്ലരി പൂചൂടി വരുന്നത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. രാത്രി ഇവിടെ വെറും സമയമല്ല, മറിച്ച് സൗന്ദര്യം അണിഞ്ഞു വരുന്ന ഒരു നായികയാണ്. പ്രണയത്തിന്റെ സാധ്യതകൾ നിറഞ്ഞ രാത്രിയെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ സൗന്ദര്യാത്മകമായ പശ്ചാത്തലത്തിൽ നായകന്റെ പ്രധാന അഭിലാഷം പ്രണയിനിയോടുള്ള ലയനമാണ്. ആ ലയനം സാധ്യമാകുന്നിടം വൃന്ദാവനമായി മാറണം. കൃഷ്ണന്റെയും രാധയുടെയും നിത്യപ്രണയത്തിന്റെ പുണ്യഭൂമിയായ വൃന്ദാവനം എന്നത് ഇവിടെ പ്രണയത്തിന്റെ പാരമ്യത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. എന്നെ നിൻ മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടെ നായകൻ ആവശ്യപ്പെടുന്നത് കേവലം സാമീപ്യമല്ല, താൻ പ്രണയിനിയുടെ മാറിലെ വനമാലയിലെ മന്ദാരമലർ, അതായത് സ്വർഗീയ പുഷ്പമാകണമെന്നാണ്. ഇത് നായികയുടെ ഏറ്റവും അടുത്ത അവിഭാജ്യമായ ഒരു ഭാഗമായി മാറാനുള്ള തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാനത്തിന്റെ ഓരോ ഖണ്ഡികയിലും നായകന്റെ അഭിലാഷം കേവലമായ കാഴ്ചകളെ പ്രണയത്തിന്റെ മാന്ത്രിക ലോകമാക്കി മാറ്റാൻ ആവശ്യപ്പെടുന്നു. ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. രാത്രിയിലെ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ട് യമുനയായി മാറണം. യാഥാർത്ഥ്യത്തിലെ സൗന്ദര്യം ഐതിഹ്യത്തിലെ പ്രണയബിംബങ്ങളായി രൂപാന്തരപ്പെടാനുള്ള ആഗ്രഹമാണിത്. പ്രേമോദയങ്ങളിൽ മെയ്യോട് ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. നായകൻ സ്വയം ഗാനഗന്ധർവനായി മാറാൻ ആഗ്രഹിക്കുന്നു. ഗന്ധർവൻ സംഗീതത്തിന്റെയും പ്രണയത്തിന്റെയും ദേവനാണ്. നായികയുടെ മെയ്യോട് ചേരുമ്പോൾ താൻ പ്രണയഗാനം ആലപിക്കുന്ന ഗന്ധർവനായി മാറാനുള്ള ഈ അഭിലാഷം പ്രണയത്തിന്റെ അനുഭൂതിയെ സംഗീതത്തിന്റെ ഉന്നത തലത്തിലേക്ക് ഉയർത്തുന്നു. ഉണരുമീ സർപ്പലതാസദനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ. ഇവിടെ സർപ്പലതാസദനം എന്ന ഭൗതിക ഇടം ഒരു നിമിഷം കൊണ്ട് മധുരയായി മാറണം. ഇത് കേവലമായ കാമനയല്ല, മറിച്ച് തങ്ങളുടെ പ്രണയം ദിവ്യമായ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കണമെന്ന ആഗ്രഹമാണ്. മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. കൃഷ്ണന്റെ മറ്റൊരു രൂപമായ മുരളിയായി മാറാനാണ് ഇവിടെ നായകന്റെ ആഗ്രഹം. മാരോത്സവങ്ങളിൽ, അതായത് പ്രണയോത്സവം, താൻ പ്രിയയുടെ ചുണ്ടുകളോട് ചേരുന്ന മായാമുരളിയാകണം. മുരളി കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും അവിഭാജ്യവുമായ ഒന്നാണ്. മായാമുരളി ആകാനുള്ള ഈ അഭിലാഷം തന്റെ പ്രണയം കേവലം ഭൗതികമല്ല, മറിച്ച് സംഗീതത്തിലൂടെയും വികാരങ്ങളിലൂടെയും അവളെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന ഒന്നായി മാറണം എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് ലൗകികമായ പ്രണയത്തെ വയലാർ എത്ര മനോഹരമായാണ് ഭക്തിഭാവങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത് എന്നതിലാണ്. ഹേമന്തരാത്രി, ഇന്ദ്രവല്ലരി, വെണ്ണില പാലരുവി, സർപ്പലതാസദനം തുടങ്ങിയ പ്രകൃതിബിംബങ്ങളെ വൃന്ദാവനം, യമുന, മധുര, മുരളി തുടങ്ങിയ ഭക്തിയുടെ ബിംബങ്ങളുമായി ലയിപ്പിക്കുമ്പോൾ പ്രണയത്തിന് ഒരു പുണ്യഭാവം കൈവരുന്നു. ലാവണ്യവും ആത്മസമർപ്പണവും. മന്ദാരമലരാകാനും ഗാനഗന്ധർവനാകാനും മായാമുരളിയാകാനുമുള്ള ആഗ്രഹങ്ങൾ നായികയുടെ അസ്തിത്വത്തിൽ താൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് അവളുടെ ഇച്ഛാനുസരണം നിലനിൽക്കാനുള്ള ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. പ്രണയത്തിന്റെ തീവ്രമായ അഭിലാഷങ്ങളെ അതിമനോഹരമായ ബിംബകൽപ്പനകളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച ഈ ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിതമായ ഒരു പ്രണയകാവ്യം തന്നെയാണ്.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മതം, ജാതി, വർഗം, ഗോത്രം എന്നിവയെല്ലാം വേലികളും വിലങ്ങുകളും നിർമ്മിച്ചത് സ്ത്രീയുടെ അളവുകൾക്കനുസരിച്ചാണ്. അത് അവളുടെ ഭദ്രതയ്ക്കാണ് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലെ വിരോധാഭാസം ഇരുലിംഗത്തിലും പെട്ടവർ കണ്ടില്ലെന്ന് നടിച്ചു. അതൊരു ആചാരമായി കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുന്നത് ലിംഗാധിപത്യ പ്രവണതയുള്ള പുരുഷൻ അവകാശമായി സ്വയം ഏറ്റെടുത്തു. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളും അതിനൊത്താശ ചെയ്തു. അതിലൂടെ നഷ്ടപ്പെട്ടത് ലിംഗസമത്വവും പരസ്പര ബഹുമാനവും തുല്യതയുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെ പോയി. തൽഫലമായി പെൺമനസ് ലോകത്തെയാകെ ഉരുക്കുവാൻ മാത്രം കഥനാംഗമുള്ള തീച്ചൂളയായി മാറി. അതിൽ സ്വയം എരിഞ്ഞമർന്നു. ഈ സഞ്ചരണത്തിൽ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ് മുദ്രിത എന്ന ജിസ ജോസിന്റെ നോവൽ. ഒരു അപസർപ്പക കഥയുടെ താളത്തിലും ഭാവത്തിലുമാണ് നോവൽ തുടങ്ങുന്നത്. മുദ്രിത എന്ന സ്ത്രീയുടെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണ ഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭം. ടൂർ ഓപ്പറേറ്ററായ അനിരുദ്ധന്റെ പരാതിയാണ് കേസിന് ആസ്പദം. കേസ് അന്വേഷിക്കുന്നതാകട്ടെ വനിത എന്ന സിവിൽ പോലീസ് ഓഫീസറും. ആ അന്വേഷണമാണ് കഥയിലെ മറ്റ് 9 കഥാപാത്രങ്ങളുമായി

വായനക്കാരെ ബന്ധിപ്പിക്കുന്നത്. അതിൽ ഒരാളൊഴിച്ച് മറ്റുള്ളവരെല്ലാം മുദ്രിതയുമായി ഓൺലൈൻ വഴി ബന്ധപ്പെട്ടവരാണ്. അവരെയെല്ലാം മുദ്രിത നയിക്കുന്നത് ഒഡീഷയിലെ പരിചിതമല്ലാത്ത ഭൂവിഭാഗത്തിലേക്കാണ്. അവിടെ അവരെ ആകർഷിക്കുന്ന വ്യവച്ഛേദിച്ചറിയാനാവാത്ത ഏതൊക്കെയോ ഘടകങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മറ്റാരും നിശ്ചയിക്കാത്ത ഒരു യാത്രാപഥത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് തങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നവമാധ്യമത്തിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയവരാണ് അവർ. അവരുടെ യാത്രയ്ക്ക് നിയതമായ ഉദ്ദേശ്യമുണ്ട്. അതൊരു സ്ത്രീപക്ഷ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണാർക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതേയില്ല. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആരാധിച്ചിരുന്ന ചന്ദ്രഭാഗ എന്ന നദിയെ തെല്ലും മനസ്സിലാക്കാതെ പരിത്യജിച്ച സൂര്യന്റെ ക്ഷേത്രമാണ്. അത്രമേൽ പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നവരാണവർ. ലെസ്ബോസ് എന്ന സ്ത്രീകളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യാത്ര സംഘടിപ്പിക്കുന്ന മുദ്രിതയുടെ ഭൗതിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രമേണ ആത്മാ അന്വേഷണമായി പരിണമിക്കുന്നു. മുദ്രിത ഓരോ വ്യക്തിയിലും അന്തർലീനമായ മുദ്രിതമാക്കപ്പെട്ട അടക്കാനാവാത്ത 9 സ്ത്രീകളുടെയും 1 പുരുഷന്റെയും മാനസിക സാമൂഹിക ജീവിതത്തിലൂടെയുള്ള അയനമാണ് ഇതിലെ അധ്യായങ്ങൾ. പല കഥാപാത്രങ്ങളുടെയും കുട്ടിക്കാലം മുതലുള്ള ജീവിതം ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലെ ജീവിത നിരീക്ഷണവും അന്തരീക്ഷ പുനഃസൃഷ്ടിയും അനുവാചകരെ തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാസ വിക്ഷേപിച്ച സ്കൈലാബ് എന്ന ഉപഗ്രഹത്തെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ്. ഭ്രമണപഥം കൈയൊഴിഞ്ഞ സ്കൈലാബ് ഏതു സമയവും എവിടെയും പതിച്ചേക്കാമെന്ന ഭീതി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പല കുട്ടികളുടെയും മനസ്സിനെ അത് ഏറെ മതിച്ചിരുന്നു. സങ്കോചം കൊണ്ട് പുറമേ പറഞ്ഞിരുന്നില്ലെങ്കിലും ഉമാനാരായണിയുടെ കുട്ടിക്കാലത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിന്റെ വിവരണത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വൈകാരിക ചരിത്രമാണ് എഴുത്തുകാരി രേഖപ്പെടുത്തുന്നത്. സ്കൈലാബ് പിന്നീട് കൈവളയുടെ രൂപത്തിൽ ഉത്സവ പറമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നോവൽ കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നു. വെണ്ണില എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ അന്തരീക്ഷ സൃഷ്ടിയിൽ പുലർത്തുന്ന കൃത്യതയും മറ്റൊരുദാഹരണമായി ചൂണ്ടിക്കാട്ടാം. നിറഞ്ഞ പൂക്കളുടെ ഗന്ധവുമായി കേരളത്തിലേക്ക് വരുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് റെയിൽവേ ജീവിതത്തിന്റെ സജീവമായ ഒരേടാണ്. ഇതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും നിരവധി യഥാർത്ഥ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ നോവൽ. ഒരു കാലഘട്ടത്തിന്റെ ചൂരും നിറവും അടയാളപ്പെടുത്തുന്നതിൽ തികഞ്ഞ ചാതുര്യമാണ് ജിസ ജോസ് മുദ്രിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: മഞ്ഞയരളിയും കാർത്തികയും വിരിഞ്ഞ ബാല്യത്തിന്റെ ഒറ്റയടി പാതയിലേക്ക് മടങ്ങിച്ചെന്ന് സ്ലേറ്റും പുസ്തകവും മഷിത്തണ്ടും അമ്മയൊരുക്കിയ ചോറ്റുപൊതിയുമായി കൂട്ടുകാരുമൊത്ത് ശബ്ദഘോഷങ്ങളോടെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മാമ്പഴക്കാലവും ഞാൻ കണ്ടു. ഈർക്കിലിൽ കോർത്ത കശുമാങ്ങകളുമായി ഞാനും അവളും കൂടി പുലിപ്പാറയിലിരിക്കുന്നു. ആരാണ് അവിടെ പാടുന്നത്? പാറക്കെട്ടുകൾക്കിടയിൽ നനഞ്ഞും പായൽ പിടിച്ചും ഒരു റേഡിയോ. അത് പാടുന്നത് ഞാനും അവളും കേട്ടിരുന്നു. കശുമാങ്ങകൾ തീരും വരെ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ സ്വപ്നം തീർന്നിട്ടും മാഞ്ഞു പോകുന്നില്ല. ഓർമ്മയിൽ ആദ്യമെത്തുന്ന വരികൾ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത സ്വപ്നമന്ദിരമേ തന്നെ. എന്റെയും അവളുടെയും പ്രണയത്തെക്കുറിച്ചായിരിക്കുമോ ജയചന്ദ്രൻ പാടുന്നത്?

നോക്ക്, ഈ കാലുകൾ എന്ത് ചെമപ്പും മൃദുവുമായിരിക്കുന്നു, ഞാൻ അവളോട് പറഞ്ഞു. പൂക്കളുടെ സ്പർശവും വർണ്ണവും കൊണ്ടാണ് നിന്റെ ഈ പാദങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നിന്റെ ചിരികൾ സ്വപ്നങ്ങളും സ്മൃതികളുമാണ്. കവിതയുടെ ഗന്ധമുള്ള നിന്റെ വാക്കുകൾ ജയചന്ദ്രന്റെ പാട്ടുപോലെ ഹൃദ്യമായി അതിനെ തഴുകിത്തലോടി കടന്നുപോകുന്നു. നോക്ക്, കാറ്റാടി മരത്തിന്റെ ഒരിലയോ ആകാശത്തിന്റെ ഒരു കഷ്ണമോ നമ്മുടെ സ്വപ്നത്തിൽ കാണാനില്ല. സ്വപ്നത്തിൽ നീയും ഞാനും ജയചന്ദ്രന്റെ പാട്ടുകളും മാത്രം.

എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായി നിന്റെ സ്നേഹത്തിന്റെ നോട്ടം തഴുകിയെത്തിയ ആ ദിവസം. അന്ന് ഞാൻ ഈ ഉടുപ്പായിരുന്നു അണിഞ്ഞിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് നീ ചോദിച്ച ദിവസം? അന്നും ഈ ഉടുപ്പായിരുന്നു. എന്തോ കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമായിരുന്ന നേരത്താണ് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് നീ ചോദിച്ചത്. പക്ഷേ അത് നിനക്ക് എന്നോടുള്ള പ്രണയമായി ഞാൻ തെറ്റിദ്ധരിച്ചു. നെഞ്ചിലെ കനൽ വേവ് കൊണ്ടാവും എന്റെ കൈകളിൽ നിന്ന് നീ വഴുതി മാറിയുമില്ല. അസ്വസ്ഥമാകുമ്പോഴൊക്കെ പാട്ടു കേൾക്കുകയായിരുന്നു പതിവെന്ന് നീ പറഞ്ഞു. ജയചന്ദ്രന്റെ പാട്ടുകളോടുള്ള ഇഷ്ടം പോലെ നിനക്ക് എന്നോടുള്ള പ്രണയവും.

കമുകറച്ചിറക്കരികിൽ കാറ്റുകൊണ്ടിരിക്കണമെന്ന് നിന്റെ മോഹം. അത് നിറയെ പായൽ മൂടി കിടക്കുകയാണെന്ന് ഞാൻ. മോഹങ്ങൾക്ക് പായലില്ലല്ലോ എന്ന് നീ നിലാവധിച്ചിട്ടില്ല. ഞാനും നീയും ചിറക്കരികിൽ പ്രണയാർദ്രായി ഒന്നും മിണ്ടാതെയിരിക്കുന്നു. ആകാശത്തിൽ നിന്ന് വാതിൽ തുറന്ന് അമ്പിളിക്കല നമ്മളെ എത്തി നോക്കുന്നു. കമുകറച്ചിറയിൽ നിലാവ് വീഴാൻ തുടങ്ങുന്നു. നീയില്ല, ഞാനുമില്ല. നീരാടുവാൻ വൈകി വന്ന പൂന്തുങ്ങൾ മാത്രം പ്രണയാതുരമായി പരന്നു തുടങ്ങുന്നു.

വീട്ടിലേക്കുള്ള ഒറ്റയടിപ്പാതയിൽ മണ്ണിൽ അതിന്റെ മൗനധ്വനികളിൽ നിർനിദ്രയായി രാവും പകലും ഞാൻ ചെവിയോർത്ത് കിടക്കും. എന്റെ ഹൃദയസിരകളിൽ പാട്ടിന്റെ രക്തം ത്രസിക്കുന്നു. പ്രണയം പാട്ടായി പരിണമിക്കുന്ന ഗന്ധർവ ഛായകൾ, വെയിൽ മാഞ്ഞുപോയ താഴ്വാരങ്ങൾ, ശിശിരത്തിന്റെ തണുപ്പ്, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നുവെന്ന് ജയചന്ദ്രൻ പാടുന്നു. ഗ്രാമത്തിന്റെ ഏകാന്തതയിലിരുന്ന് നീ അത് കേൾക്കുന്നു.

കൊന്നപ്പൂക്കളും വെയിലുമായി വീടിന്റെ പടികയറി വന്ന നിന്നെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ ഞാൻ പെട്ട പാട്. അനിയത്തി അവൾ ട്യൂഷന് പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിന്റെ ചുണ്ടിലെ ചിരിയുടെ കള്ളം അമ്മയ്ക്ക് മനസ്സിലാവില്ല. അനിയത്തി അവൾ കള്ളിയാണ്. ചേച്ചിയുടെ പ്രണയത്തോഴനെ അവൾ ആ ചിരിയിൽ നിന്ന് വായിച്ചെടുക്കും. പടിയിൽ ഇപ്പോഴും വെയിൽ കാണുമ്പോൾ ആ കൊന്നപ്പൂക്കൾ ചിതറിക്കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും. ഹൃദയത്തിന്റെ വാതിൽപ്പടിയിൽ ജയചന്ദ്രന്റെ പാട്ടുകൾ ചിതറിക്കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും.

നിന്റെ നാട് എൻ്റേതുമാണ്. നീ തൊഴുന്ന ചാമുണ്ടിക്കാവ് എനിക്കും പൂക്കൾ നടക്കി വെച്ച് തൊഴാനുള്ളതാണ്. ഞാൻ എഴുതിയ കത്തിന് നീ കുറിച്ച മറുപടിയായിരുന്നു രസം. നിരീശ്വരവാദിയുടെ പ്രണയിനി പൊങ്കാലയിട്ടു പ്രാർത്ഥിക്കുന്നു. ഓർമ്മകൾ വീണു ചിതറുകയാണ്. ഞാൻ എന്നാണ് ചങ്കും പ്രണയവും ചുവപ്പാണെന്നറിഞ്ഞത്? ഇപ്പോൾ നോക്ക്, എന്റെ തൊടി നിറയെ ചെത്തിപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ചുവപ്പ് ചോര പോലെ പടർന്നു കിടക്കുന്നു. പാട്ടിലും ചുവപ്പ് ചായം തേക്കുന്നു.

കവിതയായിരുന്നു നിന്റെ കരുത്ത്. കവിതയിൽ വാക്കുകൾ വിറച്ചിരുന്നില്ല. വസന്തത്തിന്റെ ഇടനാഴികളിൽ പോലും അവ ഇടിമുഴക്കങ്ങളായി. നിന്നോടൊപ്പം മുദ്രാവാക്യം വിളിച്ചു നടന്ന നാളുകൾ, സഖാവ് പ്രണയനിക്കുന്ന നീ എഴുതിയ കത്ത് പഴയ നോട്ട്ബുക്കിൽ ചുവന്നിരിക്കുന്നു. ഇടയ്ക്കിടെ എടുത്തു നോക്കുമ്പോഴെല്ലാം അതെന്റെ ഹൃദയത്തെയും കൂടുതൽ ചുവപ്പിക്കുന്നു. രാത്രി ഏറെയാകാറായി. നോട്ട്ബുക്കിന്റെ താളിൽ ജയചന്ദ്രന്റെ പാട്ട് നീ കോറിയിട്ടിരിക്കുന്നു. എന്റെ കെമിസ്ട്രി ബുക്ക് നീ എത്ര പെട്ടെന്നാണ് കാവ്യപുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത്.

വസന്തത്തെക്കാൾ ശിശിരത്തെ സ്നേഹിച്ചവനെ, തണുപ്പിന്റെ തലോടനങ്ങൾക്ക് കാത്തുനിന്നവനെ, എങ്ങനെ നിന്റെ വാക്കുകൾ വസന്തങ്ങളായി, എങ്ങനെ അവ ഇത്രയും ചുട്ടുപൊള്ളി പ്രഭുത്വത്തിന്റെ ചപ്പുകളെ കത്തിച്ചു തീർക്കാൻ പോകുന്ന കനലുകളായി അവ എങ്ങനെ തീവ്രമായി. നിലാവ് തീയായി പടരുന്ന പ്രണയത്തിന്റെ തത്വശാസ്ത്രം. പാട്ട് ഹൃദയത്തെ പൊള്ളിക്കുകയാണ്. നിന്റെ സാന്നിധ്യം അസാന്നിധ്യത്തിലും ഞാൻ അറിയുന്നു.

കൊടും വേനലിൽ ഭൂമി ഉരുകം കാലം, ഒരു തുണ്ട തണലാണ് വീടെന്ന് നീ എഴുതി. നിന്റെ നെഞ്ചിൽ തല ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയതും അതേ ആശ്വാസം തന്നെയായിരുന്നു. സൗമ്യവും ദീപ്തവുമായ ഒരു ആനന്ദം. പ്രണയം ആശ്വാസമാണെന്ന് നീ എന്നെ അനുഭവിപ്പിച്ചു. അവികലമായ ഒരു ചന്ദ്രക്കലയായി ഞാൻ നിന്നിൽ വീണ്ടും വീണ്ടും ചേർന്നു നിൽക്കുന്നു. ഒരു തലോടൽ, ഉത്കണ്ഠകളെല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെ, അസ്വസ്ഥതകളെല്ലാം അയഞ്ഞില്ലാതാകുന്നത് പോലെ, സാന്നിധ്യം പോലും സമർത്ഥമാകുന്ന അനുഭവം. തിരിച്ചൊന്നുമേകിയില്ലെങ്കിലും ഹൃദയമേ, നീ അരികിലുണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദയം.

ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാൻ മാത്രമായി എന്ന് ബഷീർ എഴുതിയതുപോലെ ഞാൻ മാത്രമായി. നീ പോയതിൽ പിന്നെ എൻ ഹൃദയം ഒരു പാട്ടും മൂളിയിട്ടില്ല. പ്രിയ കാമുകനെ, നിന്റെ ഹൃദയം മൂളി നടന്ന പാട്ടുകൾ എന്റെ ഏകാന്തതകൾക്ക് കൂട്ടായി ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നു. ഞാൻ മാത്രമായി എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ വയ്യ. ഈ പാട്ടുകൾ നിന്നെ എന്നിലേക്ക് എന്നും ചേർത്തണയ്ക്കുന്നു.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ജീവിതത്തിന്റെ അത്രയധികം ദീർഘമല്ലാത്ത യാത്രക്കിടയിൽ വന്നുവിടുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ടാവും. അത് പലപ്പോഴും സർഗാത്മകമായ കാര്യങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും. അങ്ങനെ ഉന്മാദത്തീയിൽ വെന്തുരുകിയ ഒരു വലിയ കലാകാരനായിരുന്നു വിൻസെന്റ് വാൻ ഗോഗ്. രോഗം തന്നെ വേട്ടയാടുന്നുവെന്നും അത് തന്നെ തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് വാൻ ഗോഗിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം വാൻ ഗോഗ് സ്വയം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടിയത്. സ്വന്തം സഹോദരങ്ങളിൽ തിയോ എന്ന് പറയുന്ന സഹോദരനോട് മാത്രം അയാൾ അടുപ്പം പുലർത്തി. മഞ്ഞ നക്ഷത്രങ്ങളും ചോളവയലുകളും സൂര്യകാന്തി പൂക്കളും വരച്ച കലാകാരൻ വിൻസെന്റ് വാൻ ഗോഗ്. വാൻ ഗോഗിനെ പരിചയപ്പെടുത്തുന്ന വിധം ഒരു ആർട്ട് ഗാലറി ലോകരാജ്യങ്ങളിൽ എവിടെയും വേണം. അത്ര കണ്ട ഈ കലാകാരൻ വരകളെ, വർണ്ണങ്ങളെ സ്നേഹിച്ചു. വരകളെക്കാൾ വർണ്ണങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ആത്മവേദന അനുഭവിച്ചു മരിച്ച കലാകാരൻ, എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശാലമായ ക്യാൻവാസ്. ഒരു പാട്ട് കേൾക്കാം.

ഒരു ക്രിസ്മസ് രാവ്, കൃത്യമായി പറഞ്ഞാൽ 1888 December 24. വർഷമെത്ര പഴയതല്ലേ. ഫ്രഞ്ച് ചിത്രകാരനായ പോൾ ഗോഗിനോട് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു വാൻഗോഗിന്. വേദനകൾ അവർ പരസ്പരം പങ്കുവച്ചു, സൗഹൃദവും ചിത്രരചനയും മാത്രമായി. എന്നാൽ ജീവിതം ദരിദ്രമായിരുന്ന വാൻഗോഗിനെ ആ ക്രിസ്മസ് രാത്രിയിൽ ഉന്മാദം വല്ലാതെ ആക്രമിച്ചു. ഗോഗിനുമായി വാൻഗോഗ് ഏറെ നേരം സംസാരിച്ച് അത് തർക്കമായി മാറി. വാൻഗോഗ് പോൾ ഗോഗിനെ ആക്രമിച്ചു. താടി വടിക്കുന്ന കത്തിയെടുത്ത് വാൻഗോഗ് വലത് കാതാറത്തെടുത്തു. അതൊരു കടലാസിൽ പൊതിഞ്ഞ് അയാൾ വല്ലാതെ സ്നേഹിച്ച പ്രേമഭാജനത്തിൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. പൊതി അഴിച്ചു നോക്കി അവൾ ഭയന്ന് നിലവിളിച്ചു. അത്രയ്ക്ക് തീവ്രമായ ചിത്തഭ്രമത്തിലേക്ക് വാൻഗോഗ് വീണുപോയിരുന്നു. ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

സുഖദമി രാത്രിയിൽ വന്നിരുന്ന് വാൻഗോഗിനെ കുറിച്ച് പറയാൻ തോന്നിയതിന് ഒരു കാരണമുണ്ട് കേട്ടോ. കയറി വന്നപ്പോൾ കരിങ്കൽ ചുമരിൽ സൂര്യകാന്തിയുടെ പടം, രാത്രിയുടെ ഏകാന്തതയിൽ സൂര്യകാന്തി പൂക്കൾ കണ്ടുകൊണ്ട് പടി കയറുമ്പോൾ മനസ്സിൽ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല വിൻസെന്റ് വാൻഗോഗ് വന്നു നിറഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി ജാലകം തുറന്നു നോക്കിയാൽ പുറത്ത് രാത്രി പൂത്തു വിടർന്നു നിൽക്കുന്നു. പേരറിയാത്ത മരങ്ങൾ, ദൂരെ മേപ്പാട്ടുമല, എതിരെയുള്ള ജാലകം തുറന്നു നോക്കിയാൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന അഗസ്ത്യാർകൂടം, അതിന് താഴെയുള്ള ഊരുകൾ, ഉക്കോത്തിവയലും ആമലയും പൂമലയും ഒക്കെ പരിചിതം. കരമനയാർ ഇറങ്ങി വരുന്ന ചെരുവുകൾ, ആന വെള്ളം കുടിക്കാനെത്തുന്ന നീർത്തടങ്ങൾ, അഗസ്ത്യൻ്റെ താഴ്വാരത്തിൽ നിന്ന് പോക്കുവെയിലിൽ വിളിച്ച് സംസാരിക്കുന്ന മഞ്ജു. എവിടെയാവും മഞ്ജുവിൻ്റെ ഊര്? അറിഞ്ഞുകൂടാ. മഹേഷും ധനുസും ഉക്കോത്തിവയലിലാണ്. നിഴലുകളും മരക്കൂട്ടവും നിലാവും പുണർന്നു കിടക്കുന്ന അഗസ്ത്യരാവ് വാൻഗോഗിൻ്റെ ഒരു ചിത്രം പോലെ അത് നിറം ചുരുത്തി നിവർന്നു കിടക്കുന്നു. ഇപ്പോൾ സുഗതവി രാത്രിയിൽ, ഈ രാത്രിയിൽ മഞ്ജുവിന് വേണ്ടി, അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരയിൽ എങ്ങോ താമസിക്കുന്ന മഞ്ജുവിന് വേണ്ടി ഒരു പാട്ട്.

വാൻഗോഗ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, വീണ്ടും വീണ്ടും നിറങ്ങൾ മനസ്സിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കോതമ്പ് വയലിലെ കാക്കകൾ, നക്ഷത്രങ്ങൾ നിറഞ്ഞ രാവ്. ജപ്പാനിലെ ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നു കുറസോവ. കുറസോവയുടെ ഡ്രീംസ് എന്ന ചലച്ചിത്രമാണ് ഓർമ്മ വരുന്നത്. വാൻഗോഗ് പൂത്തുകിടക്കുന്ന ഇടമെന്നാണ് എനിക്ക് ആ ചലച്ചിത്രത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. നിറങ്ങൾക്ക് തീയിട്ട ചിത്രകാരൻ, മനോവൈഷമ്യങ്ങളിൽ സ്വയമൊരുകി നിറക്കുട്ടുകൾ ചാലിച്ച കലാകാരൻ, ചിത്രഭ്രമത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചിത്രഭ്രമത്തിൻ്റെ ആകാശങ്ങൾ ചമച്ചവൻ വിൻസെന്റ് വാൻഗോഗ്. ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ആവേശത്തോടെ പറഞ്ഞു പോകുന്നത്. ചായങ്ങളോടുള്ള ഇഷ്ടം, ചായക്കൂട്ടുകളോടുള്ള ഇഷ്ടം, അതിൻ്റെ ഉന്മാദങ്ങളും വിഷാദങ്ങളുമായി ജീവിച്ചു തീർത്ത ഒരാളോടുള്ള ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രാത്രിയിലിരുന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത്. ഒരു പാട്ട് കേൾക്കാം.

0: ജീവിച്ചിരുന്ന നാളുകളിൽ എത്രയോ വിഷമം അനുഭവിച്ച കലാകാരനായിരുന്നു വാൻ ഗോഗ്. അതൊന്നും ആരും അറിയാതെ പോയി. എനിക്കറിയാം, ഇപ്പോൾ കരുണാസായി കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നു. ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ സ്നേഹപൂർവം ഓരോ പാട്ടും സമർപ്പിക്കുന്നതും സഹൃദയരായ ശ്രോതാക്കളെ ഓർത്തുകൊണ്ടാണ്. ഏകാന്തതകൾക്ക്, വിഷാദങ്ങൾക്ക്, വേദനകൾക്ക് പാട്ടൊരർത്ഥത്തിൽ ഔഷധം തന്നെയാണ്. ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ പറയുന്നത് പോലെ, ഒരുമട്ട് അർഭകർ ഔഷധങ്ങൾ താൻ. അർഭകർ എന്നാൽ മക്കൾ. ഒരു രീതിയിൽ മക്കൾ മരുന്നായി പ്രവർത്തിക്കുമെന്നാണ് ആശാന്റെ ഭാഷ്യം. ചിന്താവിഷ്ടയായ സീതയിലാണ് അതുപോലെ ഒരുമട്ട് സംഗീതം ഔഷധങ്ങൾ താൻ. സംശയമില്ല, ഒരു പാട്ട് കേൾക്കാം.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി,

പമ്പാസരസിൽ കുയിലുകൾ സീതയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടിയിരിക്കണം. പുലരിയിൽ അവയോടൊപ്പം ഉണർന്നിരിക്കണം. സായാഹ്നത്തിൽ അവയെപ്പോലെ കൂടണഞ്ഞിരുന്നിരിക്കണം. ആശ്രമത്തിലെ ഏകാന്തതകളിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും അവൾക്ക് കൂട്ടായിരുന്നിരിക്കണം. അപ്പോഴൊക്കെ അവൾ ആ സായാഹ്നത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവണം. എത്ര സമർത്ഥമായാണ് ലക്ഷ്മണൻ രാജകൽപ്പന നിറവേറ്റിയത്. പമ്പാസരസ് കാണണമെന്ന ആഗ്രഹം, അതിനെന്താ, ലക്ഷ്മണൻ നിനക്ക് അനുയാത്ര ചെയ്യും. രാമൻ്റെ വാക്കുകൾ. അതീവ രാവിലെ ചെന്ന് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന പുലർകാല പുഷ്പങ്ങളെ തഴുകിയും തലോടിയും, ഓ എത്ര രസകരമായിരിക്കും. ഉച്ച കഴിഞ്ഞിട്ടും വിശപ്പ് പോലും അറിയാത്ത ആനന്ദം. നാലുമണിപ്പൂക്കൾ വിടർന്നു തുടങ്ങിയിരിക്കുന്നു. മാൻകിടാങ്ങൾ ചെവിമടക്കി കുറുകി നിൽക്കുന്നു. നോക്കൂ ലക്ഷ്മണ, പാരിജാതം പൂത്തു തുടങ്ങുന്നു. സന്ധ്യയായി, ചെമ്പകപ്പൂക്കളുടെ മണം. തിരികെ പോകാൻ സമയമായി, നമുക്ക് പോകാം. എന്തേ നിന്റെ മുഖത്ത് അമ്പരപ്പ് പടരുന്നു? സുഖതസുന്ദരമായ ഈ സായാഹ്നം ഒരു ഉറുമ്പിനെപ്പോലും അസ്വസ്ഥമാക്കുന്നില്ല. പിന്നെന്തേ നിന്റെ മുഖത്തു മാത്രം ഈ അമ്പരപ്പ്? രഥം തിരികെ മടങ്ങാൻ സമയമായി ജ്യേഷ്ഠത്തിയമ്മേ. പക്ഷേ പമ്പാസരസിൻ്റെ ഹൃദയഹാരിതയിൽ നിന്ന് രഥം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ അതിൽ ലക്ഷ്മണൻ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് രാജകൽപ്പന. എത്ര സമർത്ഥമായാണ് രാജകൽപ്പനകൾ നിറവേറ്റപ്പെടുന്നത്. രഥം തിരികെ എത്തുമ്പോൾ അതിൽ ലക്ഷ്മണൻ മാത്രമേ ഉണ്ടാകാവൂ എന്ന് അതിനർത്ഥം. അതിന് മറ്റൊരർത്ഥവുമില്ല. സീത ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ ലക്ഷ്മണ? ഇനിയില്ല പട്ടുചുറ്റും പ്രിയതോഴികൾ, ഇനിയില്ല ജൈവിളികൾ. ഇനി ഈ പളുങ്കുപോലൊഴുകും നർസരി, നിർമ്മലമായി പൂക്കും ചെമ്പകങ്ങൾ, പീലി നിർത്തും പുന്നാഗങ്ങൾ, നീലക്കടമ്പുകൾ, ചെവികുർത്തു പായാൻ നിൽക്കും മാൻകിടാവുകൾ, പൊന്നരളികൾ, നിലാവ് തിന്നാൻ വരിവരിയായി വന്നെത്തും ചകോരങ്ങൾ, കൂട്ടായിനി ഞങ്ങളെയുള്ളൂ എന്നോതി കടന്നുപോവും തളിർത്തെന്നൽ, ആ പ്രകൃതി നിന്നിൽ അലിഞ്ഞു ചേരും ഈ ധന്യതയ്ക്ക് എന്തു പേരിടാൻ. ഒരു പാട്ട് കേൾക്കാം.

പറഞ്ഞു തുടങ്ങിയതൊന്നും ആയിരിക്കില്ല പറഞ്ഞവസാനിപ്പിക്കുന്നത്. എഴുതി തയ്യാറാക്കി കൃത്യമായി കഥയും കാര്യങ്ങളും ഒക്കെയായി സുഖദമീ രാത്രി പറഞ്ഞു പോകണമെന്ന് എന്നും വിചാരിക്കും. പക്ഷെ പലപ്പോഴും നേരം കിട്ടാറില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, വേണമെന്ന് വിചാരിച്ചാൽ നേരമൊക്കെ കിട്ടും അല്ലേ? അതിൻ്റെ അർത്ഥം ഉഴപ്പാണെന്നാണ്, അല്ലെന്ന് പറയാനും ആവില്ല, കുറച്ചുഴപ്പ് തന്നെ. അതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് എവിടെയോ തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ ചെന്നെത്തുന്നത്. പക്ഷെ നോട്ട് എഴുതി വെച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊരു അച്ചടി ഭാഷ കടന്നു വരും. അതുകൊണ്ട് ഇങ്ങനെയിരുന്ന് ചില കുറിപ്പുകൾ വായിച്ച് ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അതൊരു സുഖമാണ്, രസമാണ്. ഒരു പാട്ടിൽ പറയുന്നത് പോലെ, എന്തു രസമാണ് ഈ നിലാവ്. നന്നായി വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ എനിക്കും തോന്നും എന്തു രസമാണ് ഈ രാത്രി, എത്ര സുഖദമാണ് ഈ രാത്രി. ഒരു പാട്ട് കേട്ടാലോ?

ആസ്വദിക്കാൻ തുടങ്ങിയാൽ നമുക്കെല്ലാം ആസ്വദിക്കാൻ കഴിയും. വിരസമാണെന്ന് തോന്നിയാൽ എല്ലാം വിരസമായിക്കൊണ്ടേയിരിക്കും. മനുഷ്യ മനസ്സിൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ആസ്വദിക്കാൻ ശീലിക്കണം. അല്ലാതെ ഇവിടെയാണല്ലോ ജനിച്ചു പോയത്, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഇതെന്ത് നാടാണ്, ഇവിടെ എങ്ങനെ ജീവിക്കാനാണ്. അങ്ങനെ പരാതികളുമായിരുന്നാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ ആസ്വാദ്യതയാണ്. സാഹചര്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. സാഹചര്യത്തിന് വിലക്കായി നിൽക്കുന്നവയ്ക്കെതിരെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. പരാതിയേക്കാൾ വലുത് പ്രതികരണവും പ്രതിരോധവുമാണ്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു ചരിത്ര പുസ്തകം എന്നത് ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അങ്ങനെ ആയിരിക്കണം. അതെഴുതാൻ ഗവേഷണ ബുദ്ധിയാണ് വേണ്ടത്. ഉദ്യോഗ ബുദ്ധി മാത്രം വെച്ച് ചരിത്രരചന സാധ്യമല്ല. ഇന്നലെ നഗരപ്പഴമ എന്ന പുസ്തകം വായിച്ചു തീർത്തു. മലയൻകീഴ് ഗോപാലകൃഷ്ണൻ എന്ന ചരിത്ര രചയിതാവിൻ്റെ കൃതിയാണത്. അനന്തപുരിയുടെ ചരിത്രത്താളുകൾ അദ്ദേഹം നമ്മുടെ മനസ്സിൽ തുറന്നു വയ്ക്കുന്നു. കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണത്. ചരിത്രം പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും എപ്രകാരമാണ് വെളിവാകുന്നതെന്ന് ആ വലിയ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രമറിയാൻ ഇതേക്കാൾ നല്ലൊരു ഗ്രന്ഥം വേറെയില്ല. ഒരു പാട്ട് കേൾക്കാം.

നമുക്കേ ആരെയും വിമർശിക്കാം, അതിനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലാവരുത് വിമർശം എന്നേ ഉള്ളൂ. ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ അയാളുടെ ചെയ്തികളെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം, വ്യക്തമായി അറിയണം. അല്ലാതെ ആരോ പറഞ്ഞറിഞ്ഞ കേട്ടുകേൾവികൾ വെച്ച് വിമർശിക്കുന്നത് അജ്ഞതയും പകപോക്കലുമാണ്. ശരിയായ വിമർശനങ്ങൾ തിരുത്തലുകൾക്ക് സഹായിക്കും, തെറ്റായ വിമർശനങ്ങൾ ആത്മസംഘർഷങ്ങൾക്ക് കാരണമാകും. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സമയമേറെയായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരണ്ടേ? ഉന്മേഷത്തോടെ ഉണർന്നാലേ എല്ലാ ദിവസവും പറയുന്നത് പോലെ സർഗാത്മകമായും ക്രിയാത്മകമായും ഒരു പകലിനെ നമുക്ക് നോക്കിക്കാണാനാവും. അതുകൊണ്ട് ഈ രാത്രി ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. നന്ദി, നമസ്കാരം.